നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപ്പടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപ്പടി തുകലശ്ശേരി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: രാവിലെ 11 മണിക്കും കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോ
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
0: 7 o'clock.

0: ഹലോ ഹലോ ഹായ് നമസ്കാരം, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, ഗുഡ് മോർണിംഗ്. അങ്ങനെ ദാ പുതിയൊരു ദിവസത്തിൽ നമ്മുടെ പുതിയ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് ഞാനും എത്തിയിരിക്കുകയാണ്. ഒപ്പം എല്ലാവരെയും ഞാൻ കൂടെ കൂട്ടുന്നു. പോന്നോളൂ നിങ്ങളുടെ ആശംസകളൊക്കെ അറിയിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മണിക്കൂർ നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തികയാണ്. ആശംസകൾ നിങ്ങൾക്ക്, ബർത്ത്ഡേ ആയിക്കോട്ടെ, വെഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ, സ്പെഷ്യൽ ഡേ ആയിക്കോട്ടെ, അതൊക്കെ മറക്കാതെ തന്നെ വേഗം അറിയിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെ ഇതാ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നിങ്ങൾക്കായി ഒരുക്കുന്നത്. ഓക്കെ, അപ്പോൾ വിളിക്കുന്ന നമ്പർ 04-692-730-333, 04-692-730-333. ഒപ്പം നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്, ആ നമ്പറിലൂടെയും ആശംസകൾ അറിയിക്കാം. 9 4 9 5 7 3 0 3 3 3, 9 4 9 5 7 3 0 3 3 3. നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് എത്തുന്ന ഓരോ ദിവസത്തിനും അതിൻ്റെതായ ഒരു താളമുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. ആ ഒരു താളത്തിനൊപ്പം കുറച്ച് പാട്ടുകളും ചില മനോഹരമായ ചിന്തകളും ഒക്കെ ആയിട്ട് നമുക്ക് ഇതാ മുന്നോട്ട് പോകാം. ശരിക്കും ജീവിതത്തിലെ വലിയ സന്തോഷങ്ങളെക്കാൾ പലപ്പോഴും മനസ്സിൽ നമ്മുടെയൊക്കെ തങ്ങി നിൽക്കുന്നത് ചെറിയ ചെറിയ നിമിഷങ്ങളാണ് അല്ലേ. ഞാൻ എല്ലാ ദിവസവും പറയുന്നൊരു കാര്യമാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ. അതിപ്പോൾ ഒരു നല്ലൊരു ചായ, ചൂടോടെ നല്ലൊരു ചായയോ കാപ്പിയോ കുടിച്ചാൽ അത് നമുക്ക് കിട്ടുന്ന നല്ലൊരു നിമിഷമാണ് രാവിലെ. അല്ലെങ്കിൽ പ്രിയപ്പെട്ട, ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നല്ലൊരു പാട്ട് അത് കേൾക്കുക. അതല്ലെങ്കിൽ ആരുടെയെങ്കിലും ആത്മാർത്ഥമായിട്ടുള്ളൊരു ഒരു ചോദ്യം ഉണ്ടല്ലോ, സുഖമാണോ എന്ന് ചോദിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു ഒരു എന്താ പറയുക, ഒരു ഫീലാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നിമിഷങ്ങളാണ് ഇനി നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കറിയാം ഒരുപാട് പേര് ഈ ഒരു മോർണിംഗ് ഷോയിലാണെങ്കിലും നല്ല നല്ല മെസ്സേജുകളൊക്കെ അയച്ച്, ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു സങ്കടപ്പെട്ടോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരു ഒന്ന് അവിടെ നിന്നൊന്ന് ഉയർത്തെഴുന്നേറ്റ് വരാനുള്ള ഒരു സാഹചര്യം കൂടി തരുന്ന കുറേ നല്ല മെസ്സേജുകളൊക്കെ ദാ ഇപ്പം അങ്ങോട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ദിവസം അടിപൊളിയാവട്ടെ, നല്ല ചിന്തകളും നല്ല നിമിഷങ്ങളും ആയിട്ടുള്ള ഒരു ദിവസമാവട്ടെ എന്നും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സിലെ ഫസ്റ്റ് കോളറിലേക്ക് പോവുകയാണ്, എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ആരാണെന്ന് നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഗുഡ് മോർണിംഗ്. അടിച്ചു മോനെ അല്ലേ, അതല്ലേ, അതാണ്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു രാവിലെ 6 മണി മുതൽ ട്രൈ ആണോ? പെട്ടെന്ന് എടുത്ത് വന്നു, അതാണ്. വിളിക്കാറുള്ളൂ. ഓ ശരി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ ഞങ്ങൾക്കുള്ള ഒരു ഒരു ആ ഒരു സ്ഥാനം അല്ലേ. ഓക്കെ, അനിൽ ചേട്ടാ പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
1: ആശംസ ഇന്ന് രണ്ടെണ്ണം. ഒന്ന് നമ്മുടെ രാധാകൃഷ്ണൻ സാറിന്റെ ബർത്ത്ഡേ ആണ്, നമ്മുടെ മുമ്പ് സ്റ്റേഷൻ ഡയറക്ടർ.
0: ഓക്കെ,
1: സാറിന് ജന്മദിനാശംസകൾ. സാറിന് നേരത്തെ മെസ്സേജ് അയച്ചായിരുന്നു സാറിന് ബർത്ത്ഡേ വിഷസ്. പിന്നെ അതുപോലെ എന്റെ കൂട്ടാൻ സുരേഷൻ, സുരേഷിന്റെ വൈഫ് ഇന്ന് വളക്കാപ്പ് ആണ്. വളക്കാപ്പ് എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്,
0: വളക്കാപ്പ്.
1: അതിന്റെ പിന്നെ നമ്മളെ പ്രിയപ്പെട്ട എല്ലാവർക്കും, അപ്പോസും അമൃതാക്കാരുടെ കുട്ടികൾ, ദൈവക്കുട്ടികൾ, ഞങ്ങളെ തങ്ക്സ് ഗ്രൂപ്പിലെ എല്ലാവർക്കും, കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ല ഡേ വിഷ്. സഹർഷ കുട്ടിക്ക് ഒരു ആയുണ്ട്, ഒത്തുനാളായി സൗണ്ട്
0: കേട്ടിട്ട്. ആരാണ് സഹർഷക്കുട്ടി? സഹർഷക്കുട്ടി ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഇവിടെ അല്ലേ റിപ്പോർട്ട് ചെയ്യണമെന്ന്.
1: മിനി ബാബു, പിന്നെ
0: എല്ലാവർക്കും. ഓക്കെ ചേട്ടാ, അപ്പോൾ നമ്മുടെ രാധാകൃഷ്ണൻ സാറിന്റെ ബർത്ത്ഡേ ആണ്. സാറിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നമുക്ക് നേരാം അല്ലേ. ഒരുപാട് സന്തോഷങ്ങൾ ഇനിയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ സാറിന് എന്ന് ആശംസിക്കാം. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ സാർ. ഒപ്പം തന്നെ അനിൽ ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. പിന്നെ വളകാപ്പ് ആണെന്ന് പറഞ്ഞല്ലേ, അപ്പൊ അതൊക്കെ ആ ഒരു ചടങ്ങൊക്കെ ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ. ഓക്കെ
1: ഓക്കെ.
0: അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കോളർ അനിൽ ചേട്ടനായിരുന്നു. അനിൽ ചേട്ടൻ ആശംസകളൊക്കെ അറിയിച്ചു. ഇനി നമുക്കൊരു മെസ്സേജിലൂടെ മെസ്സേജ് അല്ലേ വായിച്ചു തന്നെ നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. ഏത് കൂരിരുളിനെയും തുളച്ച് കടന്നു വരാനുള്ള ശക്തി വെളിച്ചത്തിനുണ്ട്, അതാണ് ഓരോ പ്രഭാതവും നമുക്ക് തരുന്ന പാഠം. ഇരുൾ മാറ്റി പ്രകാശമെത്തും പോലെ ദുഃഖങ്ങൾക്ക് ശേഷം സന്തോഷവും നമ്മെ കാത്തിരിക്കുന്നുണ്ടെന്ന് സാരം. ശുഭദിനം നേരുന്നു സുലൈ അയനിക്കോട്. സുലൈ ചേട്ടാ, സുലൈ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ആശംസകളൊക്കെ ഇങ്ങനെ നേരിട്ട് വിളിച്ചും അതുപോലെ മെസ്സേജിലൂടെയൊക്കെ പോന്നോട്ടെ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 7:56 നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെ ഫസ്റ്റ് സോങ് നിങ്ങൾക്കായി എത്തുന്നു. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് സോമിൽ ചിക്കുളത്തിൽ പടി തുകലശ്ശേരി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: സമയം താങ്ങനെ 7 മണി കഴിഞ്ഞ് 14:46 ആകുമ്പോൾ ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജെ അമൃത കാർത്തിക. അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്.
1: ഗുഡ്
0: മോർണിംഗ്. നമസ്കാരം. ആരാണ്?
1: അൻസാർ, കൊല്ലം പെരുന്നാൾ.
0: ഓക്കെ അൻസാർ ഏട്ടാ, പറഞ്ഞോളൂ, ഇന്ന് ആശംസ ആർക്കാണ്? പറഞ്ഞോളൂ.
1: മലപ്പുറം കരിവാരക്കുണ്ട് സുനില.
0: ആ
1: പിന്നെ പി വി മുഹമ്മദ് കവടക്കേ വാനൂര്, ശ്രീനിവാസൻ മലപ്പുറം, പിന്നെ കുമരകട്ടിയും സൗഹൃദവാനി ഗ്രൂപ്പിനും, പിന്നെ ദീപയ്ക്കും അമൃതയ്ക്കും അവർദയ്ക്കും എല്ലാവർക്കും ഒരു വിശ്വാസം വിഷയുന്നു.
0: ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പൊ ചേട്ടാ ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു.
1: ഓക്കെ.
0: അൻസാർ ഏട്ടനാണ് വിളിച്ചത്, നമ്മുടെ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നും ആശംസകൾ എല്ലാവർക്കും അറിയിച്ചിട്ടുണ്ട്. അടുത്ത നമ്മുടെ മെസ്സേജിലേക്ക് പോകുന്നു. രാജപ്പൻ ചേട്ടൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജ് ആണ് അയച്ചിരിക്കുന്നത്. രാജപ്പൻ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇന്ന് 16 അല്ലേ? നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഓരോ ദിവസങ്ങളും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഓടുന്ന സമയത്തും ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, ഓരോ ദിവസങ്ങൾക്കും ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത് കൂടി. അപ്പൊ ഇന്ന് 16 എന്താണ് എന്നിങ്ങനെ ആലോചിച്ച് ഞാനൊന്ന് നോക്കിയപ്പോഴാണ് ഇന്ന് വേൾഡ് സ്നേക്ക് ഡേ ആണ് കേട്ടോ. അതായത് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയം തോന്നുന്ന ഒരു ജീവിയാണെങ്കിലും പ്രകൃതിയുടെ തുലനാവസ്ഥ കാത്തു സൂക്ഷിക്കുന്ന പ്രധാന ജീവികളിൽ ഒന്നാണ് ഈ പാമ്പ് എന്ന് പറയുന്നത്. അതിനെ മനസ്സിലാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി തരികയാണ് ഈ ഒരു ദിനം. പാമ്പുകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനും അവയുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനുമുള്ള ഒരു ദിനം കൂടിയാണിന്ന്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ പാമ്പുകൾക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റിവെച്ചുകൊണ്ട് ശരിയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ സംരക്ഷിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇതാ നമ്മുടെ അടുത്ത കോളർ എത്തിയിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. നമസ്കാരം. ആ ഗീത ചേച്ചി,
1: എന്തോ
0: പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്? ഓ ശരി ശരി, അവിടെ ചെല്ലു പോകുന്നു പറഞ്ഞു അല്ലേ. ഓക്കെ,
1: ശരി ശരി, കണ്ണനെ കാണാനായിട്ട് പോകാനൊക്കെ ഒരുങ്ങിനിക്കുവാണേ.
0: ഓ ശരി ശരി, ഓക്കെ.
1: ഞങ്ങളിവിടെ റൂമില്
0: റൂമിലാണ്. ഓക്കെ, എല്ലാം ഭംഗിയായി നടക്കട്ടെ. ആ
1: അപ്പൊ ഞങ്ങളുടെ കൂടെ 4 പേരുണ്ട്, എന്റെ കൂട്ടുകാരികള്, എന്റെ അനിയന്റെ വൈഫുണ്ട്, അനിയത്തി ഉണ്ട്, കൂട്ടുകാരികള് 3 പേരുണ്ട്. അപ്പൊ ഇവിടെ ചേച്ചി വയ്ക്കുന്ന ഞാൻ കൂട്ടുകാരിയാണ്.
0: ഓക്കെ, സൗഹൃദത്തിനും വലിയൊരു അർത്ഥം ഉണ്ടെന്ന് പറ. ആശംസകള് പറഞ്ഞു.
1: ഞാനൊന്നും കേട്ടില്ല, വെച്ച് നോക്കി ആരാണെന്ന്. വിളിച്ചപ്പോ കിട്ടുകയും ചെയ്ത് ഭാഗ്യമുണ്ട്.
0: ഓക്കെ ചേച്ചി,
1: ഇന്ന് ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, മറ്റു വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരും. എന്റെ കാതോരം കൂട്ടാറ് പ്രത്യേകിച്ച് ഒരു ആശംസ.
0: ഓക്കെ, പിന്നെ
1: ശരി, അതുപോലെ അമൃതമോൾക്കും.
0: ഓക്കെ, താങ്ക് യു ചേച്ചി. ചേച്ചിക്കും അപ്പൊ കൂട്ടുകാർക്കും ഫാമിലിക്കും എല്ലാവർക്കും ആശംസകൾ നേരുന്നു കേട്ടോ.
1: ഓക്കെ ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മുടെ ഗീത ചേച്ചിയാണ് വിളിച്ചത്. അപ്പൊ ഇന്നലെ വിളിച്ചിട്ട് ഇപ്പൊ പറഞ്ഞിരുന്നു ഗുരുവായൂർ പോവാണ് വൈകുന്നേരം എന്നല്ലേ. അപ്പൊ അങ്ങനെ അവിടെ ചെന്നു, ദാ വിളിച്ചു. അപ്പൊ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. അഷ്റഫ് വെസ്റ്റ് കൈപ്പുറം, അഷ്റഫ് എന്നാണ് അയച്ചിരിക്കുന്നത്. ഒരാളെ കൈവിടാതിരിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നവർക്ക് സ്നേഹത്തിന്റെ യഥാർത്ഥ വില മനസ്സിലാകും. കാരണം സ്നേഹം പറയാൻ എളുപ്പമാണ്, പക്ഷേ ഏത് സാഹചര്യത്തിലും ഒരാളെ ചേർത്ത് പിടിച്ചു കൂടെ നിൽക്കുന്ന അതാണ് യഥാർത്ഥ സ്നേഹം. ഇന്ന് വിശേഷ ദിനങ്ങളാൽ ആഘോഷിക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും 1000 ആശംസകൾ. ശുഭദിനം നേരുന്നു ടി അഷ്റഫ് വെസ്റ്റ് കൈപ്പുറം. അഷ്റഫ് ഏട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. നല്ല ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ ഈ ജീവിതയാത്രയിൽ വിജയം എന്നും ഒപ്പമുണ്ടാകട്ടെ. ഗുഡ് മോർണിംഗ്. റേഡിയോ മാക്ഫാസ്റ്റിലെ എല്ലാ പ്രവർത്തകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നല്ലൊരു ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭദിനം നേരുന്നു സുജ ഇരവിപേരൂർ. സുജി ചേച്ചിയാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുജി ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. അങ്ങനെ സമയം മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഗ്രീറ്റിംഗ് കാർഡ്സിൽ ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 19:30 ആയിട്ടുണ്ട്. നെക്സ്റ്റ് സോങ് ദാ നിങ്ങൾക്കായി വരുന്നു. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: നമ്മൾ പറഞ്ഞില്ലേ, കാരണം ഒരു ദിവസം മനോഹരമാവാനായിട്ട് ഒരു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില പാട്ടുകൾ കേട്ടാൽ മതിയെന്ന്. അങ്ങനെയാണ് കേട്ടോ, കാരണം പ്രത്യേകിച്ച് ഗ്രീറ്റിംഗ് കാർഡ്സിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണല്ലോ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ദിവസം പിന്നെ അങ്ങോട്ടുണ്ടല്ലോ, എന്താ ഫീൽ, അടിപൊളി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
1: ഗുഡ് മോർണിംഗ്, നമസ്കാരം. രാജപ്പൻ പാണ്ഡു.
0: ഓ രാജപ്പൻ ചേട്ടാ, പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
1: ഇന്നത്തെ ആശംസ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. നമ്മുടെ ശ്രോതാക്കൾ ഒരുപാട് പേർക്ക് ആഘോഷങ്ങളൊക്കെ കാണുമല്ലോ. ഇപ്പം വെഡിംഗ് ഡേ ഉള്ളവർക്കും ബർത്ത്ഡേ ഉള്ളവർക്കും മറ്റാഘോഷങ്ങളുള്ളവർക്കും പിന്നെ റേഡിയോ കൂട്ടുകാർക്കും എല്ലാം നമ്മുടെ ആർജമാർക്ക് സ്പെഷ്യൽ ആശംസ അമൃതയ്ക്ക് ഇരിക്കും.
0: ഓ താങ്ക് യു സോ മച്ച്. അപ്പോ രാജപ്പൻ ചേട്ടനും ഫാമിലിക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. ചേട്ടന് ഒരു സ്പെഷ്യൽ ആശംസ. ഓക്കെ ശരി. രാജപ്പൻ ചേട്ടനാണ് പാലപ്പുറയിൽ നിന്ന് വിളിച്ചത്, ആശംസകൾ എല്ലാവർക്കും അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രേമ ചേച്ചിയാണ്. അനുവദിക്കപ്പെട്ടിരിക്കുന്ന ആയുസ്സിനപ്പുറത്തേക്ക് ആർക്കും ജീവിക്കാനാകില്ല. ആ ജീവിതത്തിൽ ഒരാളുടെയെങ്കിലും സന്തോഷത്തിന് നമ്മൾ കാരണമായെങ്കിൽ അതാകും ഏറ്റവും വലിയ ആത്മസംതൃപ്തി. ശുഭദിനം നേരുന്നു. ഹായ് ഫ്രണ്ട്സ്, കുടുംബത്തിലെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും നന്മയുടെയും സുപ്രഭാതം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേമ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രേമ ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങളും നേരുകയാണ് കേട്ടോ. അടുത്ത കോളറുണ്ട്. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
2: ഗുഡ് മോർണിംഗ്, നമസ്തേ കുട്ടി. ഷീബ ചേച്ചി, കുമരകം.
0: ഓഹോ ഷീബ ചേച്ചി, പറയൂ, എന്തൊക്കെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ?
2: സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല.
0: ഇന്നൊരു
2: പ്രത്യേക ഒരു ആശംസയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ രാവിലെ കയറി വിളിച്ചത്.
0: ആണോ, എന്താണ് അത്, കേക്കട്ടെ.
2: നമ്മുടെ നാരായണൻ ചേട്ടൻ, ഏറ്റുമാനൂരുള്ള നാരായണൻ ചേട്ടന്റെയും വൈഫ് ഇന്ദ്ര ചേച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ.
0: ആഹാ, ഇന്നലെ ആയിരുന്നോ?
2: അത് നാരായണൻ ചേട്ടൻ തന്നെ അറിഞ്ഞില്ല, ഇന്നലെ വൈകുന്നേരം അറിഞ്ഞത്.
0: അയ്യോ,
2: ഞങ്ങളുടെ ഗ്രൂപ്പിൽ, സൗഹൃദവാണി ഗ്രൂപ്പിൽ അറിയിച്ചത് ഇന്നലെ വൈകിയാണ്
0: അറിഞ്ഞത്. വൈകിയാണ്.
2: അപ്പം അവർക്ക് രണ്ടുപേർക്കും ഒരു ബിലേറ്റഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യുന്നു.
0: ഓക്കെ,
2: ഗ്രൂപ്പിന്റെ വകയും എന്റെ വകയും.
0: ഓക്കെ ചേച്ചി,
2: വിഷ് ചെയ്യുന്നു. നമ്മുടെ റേഡിയോ ഫാമിലിക്കും സൗഹൃദവാണിയിലെ മറ്റെല്ലാവർക്കും കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ലൊരു തിങ്കളാഴ്ച ദിവസമാണ്.
0: ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നമ്മുടെ ഒന്നും കേൾക്കാൻ നിൽക്കുന്നില്ല, ഓടുകയാണ്. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. സുലഭ ചേച്ചി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. സുലഭ ചേച്ചി, സുലഭ ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ചേച്ചിക്കും കുടുംബത്തിനും. അടുത്ത മെസ്സേജ്, അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് അമൃത, അർജന്റീന മെസ്സിയും കൂട്ടരും ഫൈനലിലെത്തി. റേഡിയോ മാക്ഫാസ്റ്റിന്റെ നല്ലൊരു ആശംസ കൊടുത്തേക്കണേ. നാളത്തെ കർക്കിടക മാസത്തിനും ഒരു നല്ലൊരു ആശംസ നേരുന്നു. അമൃത അപർണ ദീപ റേഡിയോ മാക്ഫാസ്റ്റ് പ്രോഗ്രാമിനും നല്ലൊരു ആശംസകൾ നേരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് ദീപു. അപ്പം ഫൈനലിലേക്ക് കടന്ന അല്ലെ രണ്ട് ടീമിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓക്കെ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 വക. യെസ്, അപ്പൊ ഇതാ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. അതിന് മുമ്പ് ദീപു, ദീപുവിനും എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടോ. ഓക്കെ, അടുത്ത മെസ്സേജ് മുഹമ്മദ് ഏട്ടനാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ മാക്ഫാസ്റ്റ്. വിജയം സന്തോഷം കൊണ്ടുവരില്ല, സന്തോഷമാണ് വിജയം കൊണ്ടുവരുന്നത്. നമ്മൾ ചെയ്യുന്നതിൽ സത്യമായ സ്നേഹമുണ്ടെങ്കിൽ വിജയം നമ്മളെ തേടിയെത്തും. ഇന്നലെ 43rd വിവാഹവാർഷികം ആഘോഷിച്ച ഏറ്റുമാനൂർ നാരായണൻ ചേട്ടനും ഇന്നിരി ചേച്ചിക്കും ഇന്ന് വിവാഹവാർഷികം. ജന്മദിനമുള്ള എല്ലാവർക്കും ആശംസകളും നന്മകളും നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി ബി മുഹമ്മദ്, വടക്കേ വാവനൂർ. തീർച്ചയായിട്ടും അപ്പോൾ നാരായണൻ ചേട്ടനും ചേച്ചിക്കും ഇന്നിരി ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങൾ നേരുകയാണ്. ഇനിയും ഒരുപാട് ഒരുപാട് ഒരുപാട് കാലം സന്തോഷത്തോടെ സമാധാനത്തോടെ ആഘോഷമായി തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, ആശംസകളൊക്കെ ഇതാ ഇങ്ങനെ വരുന്നു. ഇനി നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയിട്ട് അടുത്ത ആശംസയിലേക്ക് പോകാം. അപ്പോൾ മറക്കണ്ട, വിളിക്കേണ്ട നമ്പർ 04692730333, വാട്സ്ആപ്പ് നമ്പർ 9495730333. ഈ രണ്ട് നമ്പറിലൂടെയും നിങ്ങൾക്ക് ആശംസകൾ അറിയിക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തിൽ പടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തിൽ പടി തുകലശ്ശേരി.

0: ഓക്കെ, അപ്പതാ നമ്മുടെ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 50 സെക്കൻഡും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രീറ്റിംഗ് കാർഡ്സിൽ അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: ബാലസുബ്രഹ്മണ്യൻ.
0: ബാലസുബ്രഹ്മണ്യൻ. ഓക്കെ, ചേട്ടൻ ആദ്യമായിട്ട് വിളിക്കുകയാണോ?
1: ഞാൻ ഫസ്റ്റ് ആയിട്ട് വിളിക്കുന്നത്.
0: ഓക്കെ, എവിടുന്നാണ് വിളിക്കുന്നത്?
1: പാലക്കാട്. പാലക്കാട്.
0: ഓക്കെ, അപ്പൊ ഞങ്ങളുടെ റേഡിയോ ഫാമിലിയിലേക്ക് ഹാർദവമായ സ്വാഗതം കേട്ടോ. ഓക്കെ, പറഞ്ഞോളൂ. അപ്പൊ ഇന്ന്
1: വെരി വെരി ഗുഡ് മോർണിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും.
0: ഓ, താങ്ക് യു സോ മച്ച്. അപ്പൊ ചേട്ടനും നല്ലൊരു ഒരു സുപ്രഭാതം നേരുകയാണ്. അപ്പൊ ഇനിയും വിളിക്കുക കേട്ടോ. അപ്പൊ ആശംസ ഇന്ന് ആർക്കാണ്?
1: കുമരകം ഷീബ.
0: ആ,
1: പിന്നെ കരുനാഗപ്പള്ളി അൻസാർ.
0: ആ,
1: അവർക്ക് രണ്ടുപേർക്കും.
0: ഓക്കെ ചേട്ടാ, അപ്പോ രണ്ടു പേർക്കും നമുക്ക് ആശംസകൾ നേരാം. ഒപ്പം ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ.
1: ഞാനൊരു ബ്ലൈൻഡ് ആണ്.
0: ഓക്കെ ഓക്കെ.
1: കാഴ്ച നഷ്ടപ്പെട്ട, 63 വയസ്സ് പ്രായമുണ്ട്.
0: ഓക്കെ ചേട്ടാ. അപ്പോ
1: മോള് രണ്ട് ഇരട്ട കുട്ടീസ് മക്കളുണ്ട്.
0: ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഹാപ്പി ഫാമിലി.
1: 15 വയസ്സിൽ എനിക്ക് പടക്കം തട്ടി കാഴ്ച നഷ്ടപ്പെട്ടാണ്.
0: ആ ശരി.
1: SLC പഠിക്കുമ്പോ സംഭവിച്ചത്. അപ്പൊ അൻസാറാണ് നമുക്ക് തന്ന് വിളിക്കാൻ പറഞ്ഞ ഇങ്ങനെ ഒരു ഇതുണ്ട്.
0: ആണല്ലേ. ഓക്കെ ചേട്ടാ, അപ്പൊ നമുക്ക് ഒരുപാട് ഒരുപാട് നല്ല നല്ല പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കൂടെ കൂടെ കേട്ടോ. ഓക്കെ, ശരി ശരി കേട്ടോ. ഓക്കെ. അപ്പൊ ബാലസുബ്രഹ്മണ്യൻ ചേട്ടനാണ് ആദ്യമായിട്ട് വിളിക്കുകയാണ്, നമ്മുടെ റേഡിയോ ഫാമിലിയിലേക്ക് വന്നാണ്. അപ്പൊ ചേട്ടൻ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ചേട്ടനും ഫാമിലിക്കും നേരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത മെസ്സേജിലേക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് അമ്പിളി ചേച്ചി. ഹായ് റേഡിയോ മൈക്ക് ഫാസ്റ്റ് മോളിസെ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഞങ്ങളുടെ സൗഹൃദവാണിയിലെ നാരായണൻ ചേട്ടന്റെയും ഇന്ദിര ചേച്ചിയുടെയും 47th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഒരു ബിലേറ്റഡ് ആശംസകൾ നേരുന്നു. ഇന്ന് ബർത്ത്ഡേ ഉള്ള അനിലിന്റെ സാറിനും മറ്റു ബർത്ത്ഡേക്കാർക്കും 1000 ജന്മദിന ആശംസകൾ നൽകുന്നു. വളകാപ്പിനും നല്ലൊരു ആശംസ നൽകുന്നു. പിന്നെ സൗഹൃദവാണിയിലെ എല്ലാ ഫ്രണ്ട്സിനും റേഡിയോ ഫാമിലിക്കും അപ്പൂസിനും അമ്രൂസിനും ദീപൂസിനും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നൽകുന്നു. ഓക്കെ മോളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചേച്ചി ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ചേച്ചി, ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഇത് അയച്ചിരിക്കുന്നത്, ഹലോ അമൃത, ഒരു പെൺകുഞ്ഞ് ജനിച്ചു, അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ. വയനാട് കമ്പളക്കാട് നിന്നും രതീഷ്. ഓക്കെ, അമൃതക്കുട്ടിക്ക് നേരുന്നു വെരി വെരി മോർണിംഗ്. വയനാട് കമ്പളക്കാട് നിന്ന് രതീഷ്. എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും ഗുഡ് മോർണിംഗ് നേരുന്നു. അനിൽകുമാർ ചേട്ടന് നേരുന്നു വെരി വെരി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ ഫോട്ടോയൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നല്ലോ, ആരോഗ്യത്തോടെ ഇരിക്കുന്നല്ലോ. അപ്പോൾ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ചേട്ടനും ഫാമിലിക്കും നേരിക്കാൻ കേട്ടോ. ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. കുഞ്ഞ് മിടുക്കിയായിട്ട് വളർന്നു വരട്ടെ. ഒരുപാട് ഉയർച്ചകൾ കുഞ്ഞിനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാം ഭംഗിയാവട്ടെ. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. അനിൽ ചേട്ടനാണ്, നല്ല സൗഹൃദങ്ങൾ ജീവിതത്തിന്റെ സൗന്ദര്യമാണ്. ഓർക്കാനും ഓർമ്മകൾ പങ്കിടാനും ശാസിക്കാനും സഹായിക്കാനും സ്വതന്ത്രമായി പെരുമാറാനും എന്തും പരസ്പരം തുറന്നു പറയാനും പറ്റുന്ന നല്ല സൗഹൃദങ്ങൾ. ഒരുപാട് ഇഷ്ടത്തോടെ ശുഭദിനം. ഹായ് അമൃത കാർത്തിക്കുട്ടി, ഗുഡ് മോർണിംഗ്. ഷേർലി ചേച്ചി, ലക്ഷ്മിപ്രിയ ചേച്ചി, ലേഖ ചേച്ചി, എല്ലാവർക്കും സുപ്രഭാതം. രാജപ്പൻ ചേട്ടൻ, ദീപക്കുട്ടി, അപ്പൂസ്കുട്ടി, എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗും. ഒപ്പം സൂപ്പർ സോങ്സ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് അനിൽ ചേട്ടാ. ഇനി അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. അനിൽ ചേട്ടാ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. വിജയമ്മ ചേച്ചിയുടെ മെസ്സേജാണ്. ഭക്തിയിൽ ഉയർന്നിടുക സർവരും, ശക്തിയാ മനോവീര്യം ഉയർത്തുക, കർമ്മരൂപിയായി മാറുക, മാനവ സേവ ചെയ്ത് നീ ശാന്തി അണയുക. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയമ്മ ചേച്ചി മെസ്സേജ് ചെയ്തിരിക്കുന്നത്. വിജയമ്മ ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് അമൃത, ആകാശമാകെ കണിമലർ വിട്ടൊരു കളിയില്ലല്ലേ. ഇത്തരം ഗാനങ്ങൾ കേട്ടിരുന്ന് തയ്ക്കാൻ എന്താ ഒരു സുഖം. ഒത്തിരി നന്ദി ഇങ്ങനെയുള്ള ഗാനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്. എന്റെ മൊബൈൽ ഇന്നലെ മാർക്കറ്റിലെ ഏതോ കടയിൽ വെച്ച് മറന്നുപോയി. ലൂസിയുടെ ഫോണിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് അയക്കുന്നത്. ശുഭദിനം നേർന്നുകൊണ്ട് ആന്റണി കടവന്ത്ര. ഓക്കെ ആന്റണി ചേട്ടാ, അപ്പോൾ ഫോണ് ഓക്കെ സേഫ് ആണല്ലോ, കിട്ടിയല്ലോ അല്ലേ, കിട്ടുമോ? പറഞ്ഞ് മറന്നു വെച്ചതാണ്. അപ്പോൾ എന്തായാലും അത് കിട്ടട്ടെ, കയ്യിൽ എത്രയും വേഗം തന്നെ കിട്ടട്ടെ. അപ്പം ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. അടുത്ത മെസ്സേജ്, അനുഭവങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം, ആരെ വിശ്വസിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നത്. എത്ര നല്ലവരായി അഭിനയിച്ചാലും പഠിച്ചവൻ ഒരിക്കൽ അഭിനയിക്കുന്നവരുടെ യഥാർത്ഥ മുഖം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തും. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ആശംസകൾ. നമ്മുടെ റേഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ആശംസകൾ. അപർണക്കുട്ടിക്കും അമൃതകുട്ടിക്കും ദീപകുട്ടിക്കും നല്ലൊരാശംസ. ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച നാരായണ ചേട്ടനും ചേച്ചിക്കും നല്ലൊരാശംസ നേരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മിനി ചേച്ചി. മിനി ചേച്ചിക്കും നല്ലൊരു ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ചേച്ചിക്കും ഫാമിലിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ മറക്കണ്ട, ആശംസകളൊക്കെ വേഗം വന്നോട്ടെ. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ഉഷിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർ ജെ അമൃത കാർത്തിക. ഗ്രീറ്റിംഗ് കാർഡ്സിൽ അടുത്ത കളർ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: മനോജ് ഏട്ടാ പറയൂ, ഗുഡ് മോർണിംഗ്. ഇന്ന് ആശംസ ആർക്കാണ്? അശ്വിൻ അല്ലേ പറഞ്ഞേ?
1: അശ്വിൻ.
0: ആ ഓക്കെ. ആ
1: അശ്വിന്റെ ബർത്ത്ഡേ ആണ്. ത്രിമൂർത്തിന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകള്.
0: ആ
1: പിന്നെ നാരായണൻ ചേട്ടൻ തിരുമാനൂര്. നാരായണൻ ചേട്ടന്റെ 47-ാമത്തെ വെഡിങ് ഡേ ആണ് ഇന്ന്.
0: നാരായണൻ
1: ചേട്ടന്റെ ഇന്ദിര ചേച്ചിയുടെ.
0: അപ്പൊ ഇന്നലെയാന്ന് പറഞ്ഞതോ?
1: ഹൃദയം നിറഞ്ഞ അറിയിക്കാണ്, ആശംസ അറിയിക്കാണ്.
0: ആ ശരി, ഓക്കെ.
1: അതുപോലെ 90 റേഡിയോയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസയും കൂടെ നൽകുകയാണ്.
0: ഓ താങ്ക് യു സോ മച്ച്. അപ്പോ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ചേട്ടനും ഫാമിലിക്കും അതുപോലെ അശ്വിനും എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ, ഒരുപാട് നല്ല നിമിഷങ്ങൾ ജീവിതത്തിൽ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. അപ്പോൾ മനോജ് ചേട്ടനാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വിജി ചേച്ചിയാണ്. വിജി ചേച്ചിക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് നേരുന്നു. അടുത്തത് നമ്മുടെ ആകാശ് ആണ്. ഹായ് നമസ്കാരം അമൃത ചേച്ചി. ഇന്നലെ വിവാഹ വാർഷികം ആഘോഷിച്ച നാരായണൻ ചേട്ടനും ചേച്ചിക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം ചിറക്കടവിൽ നിന്നും ആകാശും ആദിത്യനും. ഓക്കെ. അപ്പോൾ ആകാശിനും ഫാമിലിക്കും ഞങ്ങളുടെ വക എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. രതീഷ് ചേട്ടന്റെ കുഞ്ഞിന് ആശംസകൾ. ബാല സുബ്രഹ്മണ്യൻ ചേട്ടന് റേഡിയോ ഫാമിലിയിലേക്ക് സ്വാഗതവും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അനിൽ ചേട്ടന്റെ മെസ്സേജ്. ഓക്കെ അനിൽ ചേട്ടാ, അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. അമ്രു, ഹൃദ്യമായൊരു സുപ്രഭാതം. ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റുമാനൂർ നാരായണൻ ചേട്ടന്റെയും പ്രിയ പത്നിയുടെയും വിവാഹ വാർഷികമായിരുന്നു. അല്പം വൈകിയാണെങ്കിലും പരസ്പരം താങ്ങും തണലുമായി ജീവിതയാത്രയിൽ ഒരുമിച്ച് സഞ്ചരിക്കുന്ന ആ സ്നേഹ ദമ്പതികൾക്ക് എന്റെ ഹൃദയത്തിൽ നിന്നും 1000 വിവാഹ വാർഷികാശംസകൾ അറിയിക്കുന്നു. എല്ലാ പ്രിയ കൂട്ടുകാർക്കും അമ്രുവിനും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു മനോഹര ദിനം നേരുന്നു. സ്നേഹത്തോടെ സിറാജ്, വയനാട്. താങ്ക് യു സോ മച്ച് സിറാജ് ഏട്ടാ. സിറാജ് ഏട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെ ആശംസകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 51 ആയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഏകദേശ സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ, അതുപോലെ സ്പെഷ്യൽ ഡേ, അവരുടെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചോളൂ, ആശംസകൾ അറിയിച്ചോളൂ. ജയങ്കരിയേട്ടന്റെ മെസ്സേജ് ഉണ്ട്. നമസ്കാരം അമൃത. ഇന്നലെ വിവാഹ വാർഷികം ആഘോഷിച്ച നാരായണൻ ചേട്ടനും ഇന്ദിര ചേച്ചിക്കും നല്ലൊരു വിവാഹ മംഗളാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയങ്കരിയേട്ടൻ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ജയങ്കരിയേട്ടാ, ജയങ്കരിയേട്ടനും ഫാമിലിക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. ഓക്കെ. അടുത്തത് മിനി ചേച്ചിയുടെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് അമൃത മോളെ, ഞാൻ മിനി ബാബു. മാക്ഫാസ്റ്റിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കുമരകം ഷീബ ചേച്ചിക്കും നദിറത്തിക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അമൃതമോൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഹായ് അമൃത, എല്ലാവർക്കും ത്രിമൂർത്തീസിന്റെ പുലർക്കാല വന്ദനം. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഏറ്റുമാനൂരിലെ ശ്രോതാവായ സൗഹൃദവാണി അംഗം നാരായണൻ നായർ ചേട്ടന്റെയും ഇന്ദിര ചേച്ചിയുടെയും 47-ാമത് വിവാഹ വാർഷികമായിരുന്നു ഇന്നലെ. നാരായണൻ ചേട്ടനും ഇന്ദിര ചേച്ചിക്കും ഹൃദയം നിറഞ്ഞ 1000 വിവാഹ വാർഷിക ആശംസകൾ. ഏറെ സ്നേഹത്തോടെ സൗഹൃദവാണിയുടെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് മറ്റു വിശേഷങ്ങൾ അറിയിച്ചിട്ടുള്ള എല്ലാവർക്കും സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അനിൽ, ത്രിമൂർത്തി അനിൽ ചേട്ടൻ. അനിൽ ചേട്ടനും ഫാമിലിക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. ഒരുപാട് ആശംസകൾ മെസ്സേജിലൂടെയും അതുപോലെ തന്നെ നേരിട്ടും വിളിച്ച് അറിയിച്ചവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നു കേട്ടോ. അടുത്തൊരു മെസ്സേജ്, ഇഷ്ടമില്ലെന്ന് കരുതി ഒരിക്കലും നല്ലതിനെ ഉപേക്ഷിക്കരുത്, ഇഷ്ടമുണ്ടെന്ന് കരുതി ഒരിക്കലും മോശമായതിനെ സ്വീകരിക്കുകയും വരുത്. നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. എന്റെ അമൃതമോൾക്കും പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, ഇന്ന് വിശേഷ ദിവസത്തിലൂടെ കടന്നു പോകുന്നവർക്കും, കാതോരം കൂട്ടുകാർക്കും, ഗുരുവായൂർ പോയ ഗീതകുട്ടിക്കും ടീമിനും, മിനി ബാബുവിനും പ്രാർത്ഥനയോടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. വെഡിങ് ആനിവേഴ്സറിയുള്ള നാരായണൻ ചേട്ടനും പ്രീതമയ്ക്കും ലളിതമ്മയുടെ കൊച്ചുമകൻ അശ്വിനും ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എന്റെ അമൃതമോളെ, ഇന്നത്തെ സോങ്സ് എല്ലാം അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു നദീർത്ത. നദീർത്തയ്ക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നദീർത്തയ്ക്കും ഫാമിലിക്കും പ്രത്യേക ആശംസകൾ നേരുന്നു. ഒപ്പം കാതിൽ തേൻമഴ, ഓഹ്, ഒരുപാട് ഇഷ്ടപ്പെട്ട ഗാനമാണെന്ന് നദീർത്ത അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അതെ അതെ അതെ. അപ്പോ നദീർത്തയ്ക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അടുത്ത കോളിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
2: ഗുഡ് മോർണിംഗ്, നമസ്തേ മോളെ, ഞാൻ ജിൻജേച്ചിയാണ്.
0: വിജയ ചേച്ചി പറഞ്ഞോളൂ, ഇന്ന് ആശംസ ആർക്കാണ്?
2: ഈ വൈകിയ വേളയിൽ ഞാൻ റേഡിയോ കേട്ടു, എല്ലാവരുടെയും എടുത്തു പറയാനുള്ള സമയമില്ല, അതുകൊണ്ട് ഇന്നലെയും ഇന്നും ഇത്രയും ആഘോഷിച്ചവർക്കും, വിവാഹ വർഷം ആഘോഷിച്ചവർക്കും എല്ലാവർക്കും, പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഓർത്ത് പറയുന്ന നമ്മുടെ അനിൽകുമാറിന് പ്രത്യേക ഒരു ആശംസ. നമ്മുടെ കുടുംബത്തിലോട്ട് ഇന്ന് ആദ്യമായി വന്ന ബാലസുബ്രഹ്മണ്യം സാറിന് ഒരു ആശംസ. പിന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും, ഫ്രണ്ട്സ് കുടുംബത്തിലെ മുഴുവൻ സഹോദരങ്ങൾക്കും നല്ലൊരു ആശംസ. പിന്നെ അമ്മ രതേഷ് ഒഞ്ഞത്ര തിരുമോ മകൾ ജനിച്ചാലോ ആ പൊടിക്കുന്നതിനും ഒരു ഒരുപാട് സ്നേഹത്തോടെ ആശംസ. നമ്മുടെ ലോകം കണ്ടത് ഇന്നലെയോ ഇന്നാണല്ലോ. അപ്പൊ ആ കുഞ്ഞും മിടുക്കിയായിട്ട് ആരോഗ്യവതിയായിട്ട് വളരട്ടെ. എല്ലാ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേർക്കും, ആർജമാർക്ക് എല്ലാവർക്കും എല്ലാവർക്കും
0: ഓക്കെ. വിജയമ ചേച്ചി, വിജയമ ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ വകയും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ.
2: ഓക്കെ.
0: വിജയമ ചേച്ചിയാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അപ്പൊ ദാ ഇന്നത്തെ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ, അതുപോലെ സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ, അവർ

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
0: റേഡിയോ മേക്ക്ഫാസ്റ്റ്
2: 90.4. വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: റേഡിയോ മെക്വാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർജെ അമൃത കാർത്തിക. ആറന്മുള വള്ളസദ്യ, ഉത്രട്ടാതി ജലമേള എന്നിവയ്ക്കായി വ്യാഴാഴ്ച വൈകിട്ട് 5 വരെ ലോക്കോ എൻട്രികൾ സമർപ്പിക്കാം. ഓരോ വ്യക്തിക്കും ഓരോ എൻട്രി മാത്രം സമർപ്പിക്കാം. ഗ്രൂപ്പ് എൻട്രികളോ സ്ഥാപനങ്ങളുടെ പേരിലുള്ള എൻട്രികളോ പരിഗണിക്കില്ല. ലോഗോയിൽ ആറന്മുള വള്ളസദ്യ, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, പള്ളിയോടങ്ങൾ, ഭക്തി, പാരമ്പര്യം, സാംസ്കാരിക പൈതൃകം എന്നിവയിലേതെങ്കിലും പ്രതിഫലിക്കണം. ആറന്മുള വള്ളസദ്യ 2026 എന്ന വാചകം ഇംഗ്ലീഷിലോ മലയാളത്തിലോ ലോഗോയിൽ ഉൾപ്പെടുത്തണം. ഡിജിറ്റൽ രീതിയിൽ രൂപകൽപ്പന ചെയ്തതാകണം. ലോഗോയുടെ ആശയവും അതിന്റെ പ്രതീകാത്മകതയും വിശദീകരിക്കുന്ന പരമാവധി 150 വാക്കുകളിൽ ഒതുങ്ങുന്ന കുറിപ്പ് നിർബന്ധമായും സമർപ്പിക്കണം. വിജയിക്ക് 10,000 രൂപ ക്യാഷ് അവാർഡ് നൽകും. പത്തനംതിട്ട ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ കാര്യാലയത്തിലോ PTA@yahoo.co.in എന്ന മെയിൽ ഐഡിയിലോ സമർപ്പിക്കണം. ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കണമെന്ന് വനിതാ കമ്മീഷൻ. കുടുംബങ്ങളിൽ മുതിർന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ജാഗ്രതാ സമിതിക്ക് കഴിയുമെന്നും കൃത്യമായ ഇടവേളകളിൽ ജാഗ്രതാ സമിതി ചേരണമെന്നും കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി നിർദ്ദേശിച്ചു. വനിതാ കമ്മീഷൻ നടത്തിയ അദാലത്തിൽ മുതിർന്ന പൌരന്മാരുടെ പരാതികളാണ് കൂടുതലായി എത്തിയത്. അദാലത്തിൽ 26 പരാതി ലഭിച്ചു. 8 പരാതി തീർപ്പാക്കി. 3 എണ്ണം പോലീസ് റിപ്പോർട്ടിനായി അയച്ചു. 15 പരാതി അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച നോക്കുവിദ്യ പാവകളി പ്രതിഭ മോനിപ്പള്ളി മൂഴിക്കൽ പങ്കജാക്ഷി അമ്മ അന്തരിച്ചു. കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പരമ്പരാഗത കലാരൂപമായ നോക്കുവിദ്യ പാവകളിക്ക് ലോകമെമ്പാടും അംഗീകാരം നേടിക്കൊടുക്കുന്നതിൽ പങ്കജാക്ഷിയമ്മ വഹിച്ച പങ്ക് വലുതാണ്. 6 പതിറ്റാണ്ടിലേറെ പങ്കജാക്ഷിയമ്മ ഈ കലാരംഗത്ത് സജീവമായിരുന്നു. ബഹിരാകാശത്തെത്തിയ ആദ്യ മലയാളി. ഈ വിശേഷണം ഇനി ഡോക്ടർ അനിൽ മേനോന് സ്വന്തം. ഒറ്റപ്പാലത്ത് കുടുംബവേരുകളുള്ള നാസ ശാസ്ത്രജ്ഞനായ അനിൽ ബുധനാഴ്ച പുലർച്ചെ 2 സോയൂസ് MS-29 ദൌത്യത്തിലെ 3 സഹയാത്രികർക്കൊപ്പം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തി. അന്നേരം ഭൂമിയിൽ നിന്ന് 418 കിലോമീറ്റർ അകലെ മധ്യധരണ്യാഴിക്ക് മുകളിലായിരുന്നു നിലയം. ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച രാത്രി 11:52 യാത്രികരെയും കൊണ്ട് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ സോയിസ് MS-29 പേടകം ഡോക്കിംഗ് നടപടികൾ പൂർത്തിയാക്കിയത്. ഡോക്കിംഗിന്റെ ആദ്യഘട്ടമായ സോഫ്റ്റ് ക്യാപ്ചറിലൂടെ പേടകം നിലയത്തിലെ പ്രീചാൽ മൊഡ്യൂളുമായി ഒരുമിച്ചു. പിന്നാലെ നിലയത്തിലെയും പേടകത്തിലെയും മർദ്ദം ഏകീകരിക്കുന്നതിനുള്ള ഹാർഡ് ക്യാപ്ചർ പ്രക്രിയയും പൂർത്തിയാക്കി. നാസയുടെ ശാസ്ത്രജ്ഞരായ ജെസിക്ക മേയർ, ജാക്ക് ഹത്തവേ, ക്രിസ് വില്യംസ്, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സോഫി അഡേനോട്ട്, റോസ്കോസ്മോസിന്റെ സെർഗെയ് സ്വർച്ച്കോവ്, സെർഗെയ് മിക്കേവ്, ആന്ദ്ര ഫെദയേവ് എന്നിവരാണ് വിവിധ ദൌത്യങ്ങളുടെ ഭാഗമായി ബഹിരാകാശ നിലയത്തിലുള്ളത്. അനിലും സംഘവും ചേർന്നതോടെ നിലയത്തിൽ 10 പേരായി. അനിലും സംഘത്തിനുമൊപ്പം ഇന്ത്യൻ കുരുന്നുകളുടെ കലാസൃഷ്ടികളും ബഹിരാകാശത്തെത്തി. ആദ്യ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിന്റെ ചരിത്രപരമായ ബഹിരാകാശ യാത്രയുടെ 65-ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഫസ്റ്റ് ഫോറവർ മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളായ സ്കൂൾ കുട്ടികളുടെ ചിത്രങ്ങളാണിത്. ബഹിരാകാശ രംഗത്തെ ഇന്ത്യ റഷ്യ സഹകരണത്തിന്റെ ഭാഗമായാണ് നടപടി. പാമ്പുകടിയേറ്റാൽ ശരീരത്തിലെത്തിയ വിഷത്തിന്റെ അളവ് നിർണ്ണയിച്ച് മറുമരുന്നായ ആന്റിവെനം ആവശ്യമായ അളവിൽ നൽകാൻ സഹായിക്കുന്ന ബയോസെൻസർ തയ്യാറായി. തൃശൂരിലെ സെന്റർ ഫോർ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക്സ് ടെക്നോളജിയും തിരുവനന്തപുരത്തെ കേരള ബയോ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയും ചേർന്നാണ് സെൻസർ വികസിപ്പിച്ചത്. സർഫസ് പ്ലാസ്മോണുകളുടെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സെൻസർ വിഷചികിത്സാ രംഗത്തെ വിപ്ലവകരമായ മാറ്റത്തിന് വഴി തുറക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. രാജ്യത്ത് പ്രതിവർഷം 5 ലക്ഷം പേരെങ്കിലും പാമ്പുകടിയേറ്റ് മരിക്കുന്നതായാണ് കണക്ക്. മുറിവിൽ നിന്നുള്ള ശ്രവമോ കടിയേറ്റ ആളിന്റെ ഒരു തുള്ളി രക്തമോ മൂത്രമോ സെൻസറിൽ ഇറ്റിച്ചാൽ ശരീരത്തിൽ കടന്ന വിഷത്തിന്റെ അളവ് അതിവേഗം അറിയാനാകും. സെൻസറിൽ ഘടിപ്പിച്ചിട്ടുള്ള ചിപ്പ് വഴിയാണ് ഇത് സാധ്യമാകുന്നത്. പ്ലസ് വൺ പരീക്ഷാ ഫലം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. results.hsc.kerala.gov.in എന്ന പോർട്ടലിൽ ഫലം അറിയാം. നിർബന്ധിത തൊഴിൽ വഴി നിർമ്മിക്കുന്ന എല്ലാത്തരം ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി നിരോധിച്ച് ഇന്ത്യ. 2023 വിദേശ വ്യാപാര നയം ഭേദഗതി ചെയ്ത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡാണ് നിരോധനം നടപ്പാക്കി ജൂലൈ 13 വിജ്ഞാപനം ഇറക്കിയത്. 30 ദിവസം കഴിയുന്നതോടെ ഇത് പ്രാബല്യത്തിലാകും. ഭാഗികമായോ പൂർണമായോ നിർബന്ധിത തൊഴിൽ വഴി നിർമ്മിക്കുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിരോധിക്കുന്നെന്നാണ് ഇത്തരത്തിൽ പറയുന്നത്. ഇന്ത്യയിലടക്കം 60 രാജ്യങ്ങളിൽ നിർബന്ധിത തൊഴിൽ രീതി നടക്കുന്നുണ്ടോ എന്ന അമേരിക്കയുടെ പരിശോധനകൾക്കിടെയാണ് ഇന്ത്യ പുതിയ നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. ഭേദഗതി പ്രാബല്യത്തിലാകുന്നതോടെ നിർബന്ധിത തൊഴിലുമായി ബന്ധപ്പെട്ട് അന്വേഷണമോ തെളിവോ ഉണ്ടെങ്കിൽ ഏതുൽപ്പന്നത്തിന്റെയും ഇറക്കുമതി വിജ്ഞാപനം വഴി സർക്കാരിന് തടയാനാകും. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിപ്പിലേക്ക്. ബുധനാഴ്ച പവന് 560 രൂപ ഉയർന്ന് 1,5,280 രൂപയിലെത്തി. ഗ്രാമിന് 70 രൂപ കൂടി 13,160 രൂപയുമായി. 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള 2026-27 വർഷത്തെ സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് 1-ാം ഘട്ട അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ എയ്ഡഡ് സർക്കാർ അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്നവരും കുടുംബ വാർഷിക വരുമാന പരിധി 2.50 ലക്ഷം രൂപ വരെയുള്ളവരുമായ പട്ടികജാതി വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് 15 അപേക്ഷിക്കണം. അപേക്ഷകൾ സ്കൂളിൽ നിന്ന് ഇ ഗ്രാൻഡ്സ് പോർട്ടൽ മുഖേന ഓൺലൈനായി നൽകണം. കൂടുതൽ വിവരങ്ങൾ അതത് ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസുകളിൽ നിന്ന് ലഭിക്കും. വിദ്യാലയങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷാ കാര്യങ്ങൾ ഇനി പോർട്ടൽ വഴി അറിയാം. പുതിയ പോർട്ടലിൽ സ്കൂളിന്റെയും കുട്ടികളുടെയും സുരക്ഷ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ 30 രേഖപ്പെടുത്താൻ നിർദ്ദേശം. ദുരന്ത നിവാരണ അതോറിറ്റി ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർമാരാണ് വിദ്യാഭ്യാസ ഓഫീസർമാർ മുഖേന വിദ്യാലയങ്ങളുടെ സുരക്ഷാ കാര്യങ്ങൾ നേരിട്ട് നിരീക്ഷിക്കാനാകും വിധമുള്ള വിവരശേഖരണത്തിന് തുടക്കമിടുന്നത്. സ്കൂൾ ആപ്പ് എന്ന വെബ് ആപ്ലിക്കേഷൻ വഴി വിവരങ്ങൾ അപ്ലോഡ് ചെയ്യണം. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളെല്ലാം ഇത് ചെയ്യേണ്ടിവരും. കുട്ടികളുടെയും അധ്യാപക അനധ്യാപക രക്ഷകർത്തൃ സമിതിയുടെയും നാട്ടുകാരുടെയും പങ്കാളിത്തത്തോടെ ദുരന്ത നിവാരണ പദ്ധതികൾ തയ്യാറാക്കി നടപ്പാക്കാനുള്ള പദ്ധതിയാണ് ഇതിലൂടെ പ്രാവർത്തികമാകുന്നത്. 2026 ദുരന്ത നിവാരണത്തിനുള്ള ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശപ്രകാരം ദേശീയ സ്കൂൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തി കുട്ടികളുടെ സുരക്ഷയ്ക്കുള്ള പ്രത്യേക മാനദണ്ഡങ്ങൾ നടപ്പാക്കാനാണ് വിവരശേഖരണം. വിദ്യാർത്ഥി വീട്ടിൽ നിന്നിറങ്ങി തിരിച്ചെത്തുന്നതുവരെയുള്ള സുരക്ഷ ഉറപ്പാക്കും വിധം പദ്ധതി തയ്യാറാക്കുക. സ്കൂളുകളിലെ അഗ്നിശമന ഉപകരണങ്ങളുടെയും വിവരവും ചിത്രവും അപ്ലോഡ് ചെയ്യുന്നതോടൊപ്പം അപകട സാധ്യതകൾ രേഖപ്പെടുത്തിയ രേഖാചിത്രവും വേണം. സ്കൂളുകളിലെ അടിസ്ഥാന വിവരങ്ങൾ, അപകട സാധ്യതാ വിവരങ്ങൾ, കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച കാര്യങ്ങൾ, സ്കൂൾ സുരക്ഷാ സമിതി അംഗങ്ങളുടെ വിവരങ്ങൾ, അത്യാവശ്യ ഫോൺ നമ്പറുകൾ എന്നിവയെല്ലാം രേഖപ്പെടുത്തണം. ദുരന്തങ്ങളുണ്ടായാൽ രക്ഷപ്പെടാനുള്ള വഴികളും വേണം. സുരക്ഷാ സംവിധാനമില്ലാത്ത വിദ്യാലയങ്ങൾ പുതിയ സംവിധാനം വരുന്നതോടെ അവ ഏർപ്പെടുത്തേണ്ടി വരുമെന്ന ഗുണവുമുണ്ട്. പോർട്ടലിൽ രേഖപ്പെടുത്തുന്നതോടെ അധികാരികൾക്ക് ഓരോ വിദ്യാലയത്തിന്റെയും പ്രശ്നങ്ങളും സുരക്ഷാ വീഴ്ചകളും നേരിട്ട് നിരീക്ഷിക്കാനാകും വിധം മുൻകൂട്ടി പരിഹരിക്കാനുമാകും. 30 വിദ്യാലയങ്ങൾ ഇവ ഏർപ്പെടുത്തി അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന് വിദ്യാഭ്യാസ ഓഫീസർമാർ ഉറപ്പാക്കണം. സ്പോർട്സ് വാർത്തകൾ. ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 പരാജയപ്പെടുത്തി ലോക ഫുട്ബോളിന്റെ ഫൈനലിൽ കടന്നു സ്പാനിഷ് ടീം. 2020 ക്രിക്കറ്റിലെ 4 തുടർ തോൽവികൾക്ക് ശേഷം കരുത്തരായ ഇംഗ്ലണ്ടിനെ ഏകദിനത്തിൽ കീഴടക്കിയത് ഇന്ത്യക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഈ ആശ്വാസം ആവേശമായി മാറണമെങ്കിൽ ജയം തുടരണം. അതിനുള്ള ഒരുക്കങ്ങളുമായാണ് വ്യാഴാഴ്ച ഇറങ്ങുന്നത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ 2 മത്സരം വ്യാഴാഴ്ച വൈകിട്ട് 5:30 മുതൽ ഇംഗ്ലണ്ടിലെ കാർഡിഫിൽ നടക്കും. ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ കടന്ന് അർജന്റീന സ്പെയിൻ. ഇത്രയും പ്രധാന വാർത്തകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ പത്രവിശേഷങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോൽ.
0: ഹലോ, ഗുഡ് മോർണിംഗ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്, കൂടെയുള്ളത് ദീപ. അപ്പൊ ഇന്ന് മൊഴിമുത്തിൽ പറയാൻ പോകുന്നത്, നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പറയാറുണ്ട്, എല്ലാം നമ്മളെ ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാറുണ്ട്, ചിലപ്പോൾ സ്റ്റോറികളായിരിക്കും പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയം നമ്മൾ പിടിച്ചു നിൽക്കുന്നത് എപ്പോഴും നമ്മൾ വേദനിപ്പിക്കുന്നതിനെ തന്നെ ആവും അല്ലേ. അതായത് അതായിരിക്കും എപ്പോഴും നമ്മൾ മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദ്ധതി, നമ്മൾ പുതിയതായിട്ട് തുടങ്ങാനിരിക്കുന്ന എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്വപ്നം ആയിരിക്കും. ഒന്നും അല്ലെങ്കിൽ നമുക്ക് ശരിയല്ല, അല്ലെങ്കിൽ നമുക്ക് ചേരാത്ത ചില ആളുകളെ കുറിച്ചായിരിക്കാം. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഒരു സത്യമുണ്ട്, എല്ലാം പിടിച്ചു നിൽക്കാൻ, അതായത് ജീവിതം നമ്മളെ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ്. എല്ലാം പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം നമ്മളെ ജീവിതം സൃഷ്ടിച്ചിട്ടില്ല. ഒരിക്കൽ ചിലത് വിട്ടുകൊടുക്കേണ്ടി വരും. കാരണം വെട്ടിപ്പിടിച്ചൊതുക്കി നിൽക്കുന്നത് എപ്പോഴും വളരാനുള്ള സ്ഥലത്തെ മരവിപ്പിച്ച് കളയും. അതെപ്പോഴും ഓർക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ജീവിതത്തിൽ പലപ്പോഴും ചില വാതിലുകൾ തുറക്കുന്നത് നമ്മൾ തെറ്റായ വാതിലുകൾ അടച്ചുറപ്പിച്ചതിന് ശേഷമാവും. അതുപോലെ തന്നെ പുതിയ വഴികൾ കാണുന്നത് പഴയ വഴികളിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാവും. നമ്മൾ പലതും വിട്ടുകൊടുക്കുന്നത് ഒരിക്കലും ഒരു തോൽവിയല്ല. വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ തോറ്റുപോയി എന്ന് വിചാരിക്കേണ്ട. വിട്ടുകൊടുക്കൽ എന്ന് പറയുന്നത് ഒരു ധൈര്യം കൂടിയാണ്. ചില കാര്യങ്ങൾ മനസ്സിലിങ്ങനെ കൂട്ടി വെച്ചിട്ട് നമ്മൾ പറയല്ലേ, അതൊന്നും മനസ്സിൽ നിന്നും മാറുന്നില്ല, അല്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല എന്ന്. അത് നമ്മൾ വളരാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും പറയാറില്ലേ, എത്ര വേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ചില കാര്യങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ തന്നെ കുഴപ്പമാണ്, നമ്മൾ അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ അതിന്റെ വഴിയിൽ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് എന്തായാലും റിക്കവർ ആവും, പക്ഷെ നമ്മളത് ചെയ്യില്ല എന്നുള്ളതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മൊഴിമുത്ത്.

അങ്ങനെ നമ്മള് മുഴിമുത്തില് നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് തിരികെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വിരലുകൾ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടില്ല. വിരലുകൾ തുറന്നു പിടിക്കുമ്പോഴാണ് നമുക്ക് പലതും ലഭിക്കുന്നത് അല്ലേ. ലൈഫിൽ എപ്പോഴും നമ്മൾ തളർന്നു പോകുന്നത് നമ്മുടെ ഏറ്റവും മോശമായ സമയത്ത് നമ്മളെ ആരും കാണാതെ പോകുമ്പോഴാണ്, നമ്മുടെ വേദന ആരും മനസ്സിലാക്കാതെ പോകുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മുടെ ശ്രമങ്ങളുണ്ടല്ലോ, അതാരും വിലമതിക്കാത്തപ്പോഴാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നലായിരിക്കും. മറിച്ച് നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം നമ്മളുടെ കൈ പിടിച്ച് താങ്ങായിട്ട് നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വേദന കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഒരു ധൈര്യം പകരാൻ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് അതിലേക്ക് കൂടുതൽ മുന്നോട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തരാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്ന് നമ്മൾക്ക് അങ്ങനൊരു തോന്നലുണ്ടാവില്ല. പക്ഷെ ഇതിനൊന്നും ആരും ഇല്ലാത്തൊരവസ്ഥ എല്ലാവരുടെയും മനുഷ്യരുടെ, അതായത് എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ആരും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോകേണ്ടി നിൽക്കുന്ന ഒരവസ്ഥ. പക്ഷേ ആ സമയത്ത് നിന്ന് നമ്മളൊന്ന് റിക്കവർ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മളൊന്ന് മുന്നോട്ട് യാത്ര പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പെങ്കിലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ തടസ്സമേ മാറിക്കിട്ടും, നമ്മുടെ മൈൻഡ് ഓക്കെ ആവുകയും ചെയ്യും. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

ലോകം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ എളുപ്പമായിരിക്കും. അതിന് ആരുടെയും സഹായം നമുക്ക് ആവശ്യമില്ല അല്ലേ? പക്ഷെ ആരുമില്ലാതെ നമുക്ക് പടവെട്ടി ചിലപ്പോൾ മുന്നേറേണ്ടി വരില്ലേ? ധൈര്യത്തോടെ നമുക്ക് പോകേണ്ടി വരില്ലേ? അതാണ് ശരിക്കും നമ്മളെല്ലാം മാറ്റം ഉണ്ടാക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പേര് നമ്മുടെ ചുറ്റും കൂടി നിന്നിട്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് അല്ല നമുക്ക് ശരിക്കും ആവശ്യം. നമ്മൾ ഒറ്റയ്ക്ക് പടവെട്ടി മുന്നേറുന്നത് തന്നെയാവും എപ്പോഴും നല്ലത്. അതിന് മാത്രമേ ഒരു സ്ഥിരത ഉണ്ടാവുകയുള്ളൂ. മനുഷ്യരെപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് പ്രതിഫലം പ്രതീക്ഷിച്ച് മാത്രമല്ല, സ്നേഹത്തിന്റെ ഭാഷ മാത്രം സംസാരിക്കാൻ വേണ്ടിയിട്ടാവും. എങ്കിലും അതിന്റെ ഉള്ളിലും ഒരു സത്യമുണ്ട്, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാവും നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. അതും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തിരിച്ചടി നമുക്ക് കിട്ടുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെടുന്നത്. അതെപ്പോഴും അങ്ങനെയാവും, അല്ലെങ്കിൽ നമ്മൾ വേദനിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

ലൈഫില് പലതരത്തില് നമുക്ക് സമ്മാനങ്ങൾ കിട്ടും, അല്ലെങ്കിൽ പലതരത്തില് എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ഇപ്പൊ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മുൻഗണന കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊമോഷൻ കിട്ടും, അതൊക്കെ നമുക്ക് കിട്ടുന്നതാണല്ലേ. പക്ഷെ ഏറ്റവും വലിയൊരു സമ്മാനം എന്താണെന്നോ, അത് നമ്മള് കണ്ടെത്തുന്ന ആളുകളല്ല, നമ്മളെ വിട്ടുപോകാതെ നിൽക്കുന്ന ആളുകളാവും. നമ്മൾ കണ്ടെത്തുന്ന ഒരുപാട് പേരുണ്ടാവും, നമ്മൾ കണ്ടെത്തുന്ന പലതും ഉണ്ടാവും, പക്ഷേ നമ്മളെ തേടി നമ്മളെ കണ്ടെത്തുന്ന മനുഷ്യരുണ്ടല്ലോ, അതാണ് നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവര് ഒരു ദിവസം വിജയിക്കുകയും ചെയ്യും. അന്ന് ലോകം മുഴുവൻ കൈകൊണ്ട് നമുക്ക് അഭിനന്ദനം അറിയിക്കുമ്പോൾ നമ്മുടെ കൈ ആദ്യമായിട്ട് പിടിച്ചവരുണ്ടല്ലോ, അവരെ മറക്കാതിരിക്കുക. അവര് ഒരു കൈ തന്നില്ലായിരുന്നെങ്കിൽ 1000 കൈകൾ ഒരിക്കലും നമുക്ക് ചുറ്റും വരില്ലായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം ഒരിക്കലും മറക്കാതിരിക്കുക. ഇന്നത്തെ മൊഴിമുത്ത് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാനും യാത്ര പറയുന്നു. കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടോണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾഡ് വക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്
2: 9:00. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2,000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിന്നനൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
2: നാവിന്റെ നൈർമല്യമാണ് നാടിന്റെ സുസ്ഥിതി. നാവിന്റെ നൈർമല്യം ഉണ്ടാവുന്നത് മനസ്സിന്റെ നന്മയിൽ നിന്നാണ്. മനസ്സ് നന്മയാണെങ്കിൽ മാത്രമേ നാവ് നല്ലത് പറയുള്ളൂ. പഴമര് പറയാറുണ്ട്, നാവിനെല്ലില്ലെങ്കിലും നാവ് ഹൃദയത്തെ പോലും തകർത്ത് കളയും എന്ന്. നമ്മുടെ സംസാരം, നമ്മുടെ മനുഷ്യരോടുള്ള ഇടപെടലുകൾ, ഇവയെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കേണ്ടതാണ് എന്ന് നമുക്കറിയാം. നമ്മളുടെ മനസ്സിൻ്റെ നൈർമല്യം നമ്മൾ വാക്കുകളിലൂടെ പ്രകടമാക്കുമ്പോൾ ഒരു നാടിൻ്റെ, നമ്മുടെ ചുറ്റുവട്ടമുള്ളവരുടെ നന്മയും അനുഗ്രഹവും ആയിട്ട് അത് ഘനീഭവിക്കും. എന്നെന്നും അത് അനുഗ്രഹമായിട്ട് തുടരുകയും ചെയ്യും. നാവ് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു അവയവമാണ്. അതുകൊണ്ട് തന്നെ നാവ് കൂട്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ദൈവം തന്നെ സൃഷ്ടിച്ചത്. 32 പല്ലുകൾക്കുള്ളിൽ അതിൻ്റെ മുമ്പിൽ ഒരു ചുണ്ടുകൾ തമ്മിലുള്ള ഒരു ബന്ധനത്തിൽ നാവിനെ ദൈവം ആക്കിയിരിക്കുന്നത്. അത്രയും സൂക്ഷ്മതയോടുകൂടി നമ്മൾ സംസാരിക്കണം എന്നുള്ളതാണ്. എവിടെയോ വായിച്ചത് ഓർക്കുന്നുണ്ട്, റേസ് യുവർ വേർഡ്സ് ആൻഡ് നോട്ട് യുവർ വോയിസ്. നിങ്ങൾ നിങ്ങളുടെ സ്വരമല്ല ഉയർത്തേണ്ടത്, നിങ്ങളുടെ വാക്കുകളാണ് ഉയർത്തേണ്ടത്. മഴയാണ് പൂക്കളെ വിരിയിക്കുന്നതെന്ന് ഓർക്കുക, അല്ലാതെ ഇടിമുഴക്കം അല്ല എന്ന്. മനുഷ്യജീവിതത്തിൽ നാവ് വളരെ പ്രധാനപ്പെട്ട ഒരവയവമാണ്. ഞാൻ ആരാണെന്നും എൻ്റെ ഉള്ളിലുള്ളത് മറ്റുള്ളവരോട് സംവദിക്കുന്നതിനും ഒക്കെ എനിക്കുള്ള വലിയ ഉപാധിയാണ് എൻ്റെ നാവ്. എന്നാൽ അതേസമയം തന്നെ നാവ് പലപ്പോഴും അപകടകാരി ആവുന്നു എന്നുള്ളത് നമുക്കറിയാം. മറ്റുള്ളവരെക്കുറിച്ചുള്ള നന്മ പറയുന്നതിൽ നമ്മൾ അധികം വാചാലരാകാറില്ല. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളോ മോശമായിട്ടുള്ളതോ കേട്ടാൽ എത്ര വലിയ കൗതുകമാണ് അത് കൂടുതൽ കൂടുതൽ ആസ്വദിക്കുവാൻ, അത് മറ്റുള്ളവരോട് പറഞ്ഞ് വീണ്ടും സന്തോഷിക്കുവാൻ. നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ പ്രിയപ്പെടുവാനായിട്ട് നാവിനെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. പലപ്പോഴും മൗനം വിദ്വാന് ഭൂഷണമാണ് എന്ന് പറയുന്നത് വളരെയേറെ ശ്രദ്ധിക്കാനുള്ള ഒരു പഴമൊഴിയാണ്. പലതിനെക്കുറിച്ചും നമുക്ക് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലും മൗനം ഭജിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് വിഡ്ഢികളുടെ മുമ്പിൽ സംസാരിക്കരുത് എന്ന് വിശുദ്ധ വചനത്തിൽ പറയുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് സംവദിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഉയർച്ചയും ശ്രേഷ്ഠതയും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നാവിൽ നിന്ന് വീഴുവാൻ നാം ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള പരിശീലനം ആവശ്യമാണ്. നല്ല വാക്കുകൾ പറയുവാൻ, നല്ലത് ചെയ്യുവാൻ, നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുവാൻ ഒക്കെയുള്ളതായ കാര്യങ്ങൾ. സ്കൂളുകളിലേക്ക് ചെല്ലുമ്പോൾ കൊച്ചുകുട്ടികൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അവരുപയോഗിക്കുന്ന ചില വാക്കുകൾ. അവർ കൂട്ടുകാരുമായി ഏതെങ്കിലും തരത്തിൽ അല്പം പിണങ്ങുകയോ അല്ലെങ്കിൽ വാശി കാണിക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ചില വാക്കുകൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് കൃത്യമറിയാം അത് വീട്ടിൽ മാതാപിതാക്കൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ കുഞ്ഞ് കാണാതെ പഠിച്ചിരിക്കുന്നത്. വാക്കുകൾ നമ്മൾ വളരെയേറെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം ഉപയോഗിക്കേണ്ടത്. നമ്മുടെ നാവിൽ നമുക്ക് തെറ്റു വന്നാൽ അത് ഒരിക്കലും അത് മറക്കപ്പെടുന്നില്ല. അത് പൊറുക്കാൻ പറ്റിയെന്ന് വന്നേക്കാം, പക്ഷേ അത് മറക്കാൻ സാധിക്കുന്നതാവില്ല. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം, നാവ് അതിൻ്റെ നൈർമല്യം, ഹൃദയത്തിൻ്റെ നൈർമല്യമാണ്, മനസ്സിൻ്റെ നൈർമല്യമാണ്. ആ നൈർമല്യത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന വാക്കുകൾ എല്ലാവർക്കും നന്മയുണ്ടാക്കും. അത് സൃഷ്ടിപരമാണ്. എന്നാൽ മനസ്സിൽ തിന്മയുള്ള മനുഷ്യൻ വാതുറന്നാൽ അവനെപ്പോഴും മറ്റുള്ളവരെ മോശപ്പെടുത്താനായിരിക്കും ശ്രമിക്കുക. സഖി ഇവനെ വിലക്കണേ, കഥിക്കാൻ ഇനിയുമിത വെതച്ചുണ്ടനക്കിടുന്നു. വരുമിക സുജനാപവാദ പാപം പരനുര ചെയ്വത് കേട്ടു നിൽപ്പവർക്കും. ഇങ്ങനെ ഒരു കവിതയുണ്ട്. അതായത് സഖി ഇവനിപ്പോൾ വാതുറക്കാൻ പോവുകയാണ്, സജ്ജനത്തെക്കുറിച്ച് തിന്മ പറയുവാൻ. സജ്ജനങ്ങളെക്കുറിച്ച് തിന്മ പറയുന്നത് കേൾക്കുന്നത് പോലും പാപമാണല്ലോ സഖി എന്ന്. അതെ, നമ്മുടെ പൂർവീകര് നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെച്ച ഒരുപാട് മൂല്യങ്ങൾ നമുക്ക് കൈമോശം വന്നു. ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ചും ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയതായ മാധ്യമങ്ങളിലൂടെ നന്മ ഒരുപാടുണ്ട് എങ്കിൽ അതോടൊപ്പം തന്നെ എത്രയെല്ലാം മോശപ്പെട്ട പ്രചരണങ്ങളും മോശപ്പെട്ട കമൻറ്റുകളുമാണ് തൂലികയിലൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ ചമച്ചുവിടുന്നത്. ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാവുന്നത് മനസ്സുകളിൽ വിദ്വേഷവും അശുദ്ധിയും അധാർമികതയും നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യരെ വാക്കുകൾ കൊണ്ട് തങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭീകരതയും തങ്ങളുടെ മനസ്സിൻ്റെ ദുഷ്ടതയും വെളിവാക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കപ്പെടുകയാണ്. അങ്ങനെ ഇങ്ങനെയുള്ള മനുഷ്യര് തീർച്ചയായിട്ടും ഈ സമൂഹത്തിന് വലിയ വേദനയാണ് ഉളവാക്കുന്നത്. എത്രയെത്ര ജീവിതങ്ങൾ നമ്മളുടെ ചില വാക്കുകൾ കൊണ്ട് കരിഞ്ഞു പോയിട്ടുണ്ട്. എത്രയെത്ര ജീവിതങ്ങൾ നമ്മൾ ശ്രദ്ധയില്ലാതെ ഉപയോഗിച്ച ഒരു വാക്കിൽ നഷ്ടമായിപ്പോയി. എത്രയെത്ര കുരുന്നുകളാണ് അവരുടെ തുടക്കത്തിൽ തന്നെ കൂമ്പടപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ വാക്കുകൾ ക്രൂരമായി തീർന്നിട്ടുള്ളത്. എപ്പോഴും നന്മ പറയുവാൻ ഹൃദയം നൈർമല്യമുള്ളതായിട്ട് മനസ്സ് നൈർമല്യമുള്ളതായിട്ട് തീരട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥന. നമുക്കെന്തുകൊണ്ട് മനുഷ്യരെക്കുറിച്ച് നല്ലത് പറഞ്ഞുകൂടാ? മനുഷ്യരെക്കുറിച്ച് നല്ലത് ചിന്തിക്കുമ്പോൾ നാം നമ്മെക്കുറിച്ച് തന്നെയാണ് നല്ലത് ചിന്തിക്കുന്നത്. ആയതിനാൽ നാവിൻ്റെ ആ സൂക്ഷ്മത മനസ്സിൻ്റെ നൈർമല്യത്തിൽ നിന്നുമാണ് വരുന്നത്. നാവിൻ്റെ നൈർമല്യം നാടിൻ്റെ സുസ്ഥിതിയാണ് എന്ന് നാം മനസ്സിലാക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: സാർ ഓർഡർ പ്ലീസ് വൺ കഫെ ലാറ്റെ.
1: ഓക്കെ സാർ.
2: നീ എന്താ പറഞ്ഞത്?
3: അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരു കഫെ.
2: അതെന്താ സംഭവം?
3: ചായയുടെ കൂടെ നല്ല ചൂടൻ ചർച്ചകളുമായി റേഡിയോ മാക് ഫാസ്റ്റ് 90.4
2: എപ്പോ
3: ശ്രദ്ധിച്ചു കേട്ടോണം. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മുതൽ 5 മണി വരെ.
2: അത് കൊള്ളാം. ചായയുടെ രുചിയും ചോദ്യങ്ങളുടെ മാധുര്യവും ഇനി ഒരുമിച്ച് പൊളിക്കും.
3: പിന്നല്ല
4: റേഡിയോ കഫേ വിത്ത് യുവർ ഫേവറിറ്റ് ചാർജേഴ്സ്. ഡോണ്ട് മിസ് ഇറ്റ്.

0: റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ നമ്മളോടൊപ്പമുള്ളത് 100-ലധികം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള പ്രമുഖ ആയുർവേദ ആശുപത്രിയായ അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ എ സി രാജീവ് കുമാറാണ്. ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ മെഡി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം
0: ഡോക്ടർ. നമ്മള് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ അങ്ങ് പോവുകയാണ്. ഈ ഒരു സ്ട്രെസ് നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ സ്ട്രെസ് മനുഷ്യ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്ന ലിംഫാറ്റിക് സിസ്റ്റത്തെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്?
1: മാനസിക സംഘർഷം, ഉത്കണ്ഠ, സ്ട്രെസ് ശരീരത്തിലെ മാലിന്യം അകറ്റുന്ന ലിംഫാറ്റിക് സിസ്റ്റത്തെ എങ്ങനെ അല്ലെങ്കിൽ ലസിക വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. മാനസിക വ്യാപാരത്തെ മാത്രമല്ല സ്ട്രെസ് ബാധിക്കുക, ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ക്ഷമതയെ സാരമായി ബാധിക്കുന്നുമുണ്ട്. രോഗപ്രതിരോധ മാലിന്യ നിർഹരണ സ്വസ്ഥത കൈവരിക്കുന്നതിനൊക്കെ ശരീരത്തെ അവതാളത്തിലാക്കുന്ന ഒരു സമ്പ്രദായമാണ് സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക സംഘർഷം കൊണ്ട് ഇടയാക്കുന്നത്. അപ്പൊ ഈ ശരീരത്തിലെ മാലിന്യ നിർഹരണ വ്യവസ്ഥ എന്ന് പറയുന്ന ലസിക വ്യവസ്ഥ ഒട്ടേറെ സാഹചര്യങ്ങളിൽ ശരീരത്തിൽ എവിടെയെവിടെയെങ്കിലും അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ ശേഖരിച്ചിട്ട് അവയെ പുറന്തള്ളാൻ സാവകാശം സമയമെടുത്ത് പുറന്തള്ളുന്ന ഒരു രീതിയാണ് ലസിക വ്യവസ്ഥയ്ക്കുള്ളത്. അതാണ് മാനസിക സംഘർഷം കൊണ്ട് തടസ്സപ്പെടുത്താൻ കാരണമാകുന്നത്.
0: ഡോക്ടർ, എന്തൊക്കെയാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റം നിർവഹിക്കുന്നത്?
1: ശരീരത്തിലെ മാലിന്യ നിർഹരണ സംവിധാനം അല്ലെങ്കിൽ ലസിക വ്യവസ്ഥ, അതാണ് ലിംഫാറ്റിക് സിസ്റ്റം. ശരീരം ആകമാനം ശുദ്ധമാക്കുക എന്നതാണ് ഇതിന്റെ പ്രവർത്തന ഉദ്ദേശം. അതായത് വിഷവസ്തുക്കൾ, നിർജീവ കോശങ്ങൾ, അതുപോലെ തന്നെ അധികമായ ദ്രവവസ്തുക്കൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ അവ, വൈറസുകൾ, ബാക്ടീരിയകൾ എന്നിവയെ പുറന്തള്ളാനായിട്ട് ശരീരമെടുക്കുന്ന സ്വയം പ്രതിരോധ അല്ലെങ്കിൽ സ്വയം ശുദ്ധീകരണ സംവിധാനമാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ കൂടെ സാധിക്കുന്നത്. നമുക്കിപ്പം തന്നെ കാലിൽ ഒരു ചെറിയ മുറിവുണ്ടായി, അത് ആദ്യം ആ മുറിവുണ്ടാകുന്ന ഘട്ടത്തിലല്ലെങ്കിലും അത് അല്പമെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുകയോ പഴുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉടനെ കരളിലേക്ക് നീര് വരും. അതേപോലെ തന്നെ തലയിൽ എന്തെങ്കിലും വന്നാൽ കഴുത്തിന്റെ അല്ലെ ചെവിയുടെ പുറകില് ആ ഭാഗത്ത് ഒക്കെ ആ ലിംഫാറ്റിക് നോട്ട്സ് എൻലാർജ് ചെയ്യും. കയ്യിലാണെങ്കിലും നമ്മുടെ ആംപിറ്റ്സിലൊക്കെ ലിംഫാറ്റിക് നോട്ട്സ് എൻലാർജ് ചെയ്യും. ശരീരം ആസകലം പടർന്നു കിടക്കുന്ന ഈ ലിംഫാറ്റിക് സിസ്റ്റത്തില് നമുക്ക് എവിടെ എന്തെങ്കിലും അത്തരം മാലിന്യങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകുന്ന സാഹചര്യം വന്നാൽ ഈ നോഡുകളിൽ ഇത് ശേഖരിച്ചു വെക്കുകയും ഇവിടുന്ന് കുറേശ്ശെയായി പുറന്തള്ളുകയും ചെയ്യുന്നു. അപ്പൊ ശരീരത്തിന് മൊത്തം വേസ്റ്റ് ഒരുമിച്ച് തള്ളുന്ന ആ ഒരു ആയാസം കുറച്ചിട്ട് കുറേശ്ശെയായിട്ട് പുറന്തള്ളാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രവണതയാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: ഓക്കെ ഡോക്ടർ, നമുക്കറിയാം ഈ ഒരു കാലത്ത് എല്ലാവരും എല്ലാ മനുഷ്യരിലും കാണുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്ട്രെസ് കൂടുന്നത് മൂലം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്?
1: നമുക്കറിയാം ഇന്ന് നമ്മള് കൊച്ചു കുട്ടികൾ, നമ്മളെപ്പോഴും മുതിർന്നവരായി കഴിയുമ്പോൾ നമ്മൾ പറയാം കുട്ടിക്കാലം എന്ന് പറയുന്നത് എത്ര രസമുള്ള ഒരു കാലമാണ്, അവരത് അറിയുന്നില്ല എന്നുള്ള ഒരു വസ്തുത ഉണ്ടെങ്കിൽ പോലും കൊച്ചു കുട്ടിക്ക് പോലും, പിറന്നു വീഴുന്ന ഒരു കുട്ടിക്ക് പോലും ഈ മാനസിക സംഘർഷം, ഉത്കണ്ഠ, സ്ട്രെസ് ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ?
0: ഇല്ല, പാടാ.
1: അതിന്റെ അമ്മയുടെ അടുത്ത്, അമ്മ അടുത്ത് നിന്നും അല്പനേരം മാറിയാൽ ആ കുട്ടി കാണിക്കുന്ന പരിഭ്രമം നമ്മൾ
0: കാണുന്നുണ്ട്.
1: ആ കുഞ്ഞിന് ആ വിശക്കുമ്പോൾ ആവശ്യത്തിന് എന്തെങ്കിലും കിട്ടാതെ വന്നാൽ കുഞ്ഞു കാണിക്കുന്ന, പ്രകടമാക്കുന്ന. അപ്പൊ ആ സ്ട്രെസ് എന്ന് പറയുന്ന ഏതൊരു വ്യക്തിക്കും, പിറന്ന് ഭൂമിയിൽ പിറന്ന ഏതൊരാളിനും ഉണ്ടാകുന്ന ഒരു അവസ്ഥ തന്നെയാണ്. മാനസിക പിരിമുറുക്കം നാഡികൾക്കുണ്ടാകുന്ന ആശയക്കുഴപ്പം, അതുപോലെ തന്നെ കോർട്ടിസോളിന്റെ ഉൽപാദനത്തെ കൂട്ടാനിടയാക്കുന്നു. അപ്പം സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ അളവ് കൂടി നിൽക്കുന്നത് രോഗപ്രതിരോധ സംവിധാനത്തെ തന്നെയാണ് ആദ്യമേ ബാധിക്കുക. അതേ തുടർന്ന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ കോശജ്വലനം, ഇതൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സ്ട്രെസ്സിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് മാനസികമായ വിശ്രാന്തി, ശാന്തത, സാന്ത്വനം രോഗങ്ങളുടെ ശമനത്തിന് ഏറെ പ്രധാനമാണ്. ഏതൊരു തരത്തിലുള്ള രോഗമായാലും ശരി, ആ രോഗി ഉത്കണ്ഠയോടുകൂടിയും മാനസിക സംഘർഷത്തോടുകൂടിയും അമിതമായ ഒരു പിരിമുറുക്കത്തോടുകൂടിയുമാണ് ആ ചികിത്സ സ്വീകരിക്കുന്നതെങ്കിൽ ആ രോഗശാന്തിക്ക് വളരെ പ്രയാസമുണ്ടാകും. എനിക്കറിയാം, ഞങ്ങളൊക്കെ കാണാറുള്ളത് ബി പി നോക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ ആ രോഗിയുടെ ബി പി ക്രമാതീതമായി വർദ്ധിച്ചിരിക്കും.
0: അപ്പോ ടെൻഷനാണ് എന്താവും,
1: കൂടുതലുണ്ടോ കൂടുതലുണ്ടോ. അതേപോലെ തന്നെ പലപ്പോഴും നമുക്കറിയാം ബ്ലഡ് ഷുഗർ നോക്കാൻ പോകുമ്പോൾ കൂടുതലാണ്, അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരിക്കലെടുത്താൽ കുറഞ്ഞിരിക്കുന്നതായിട്ടും കാണാം. സിറ്റുവേഷൻസിനനുസരിച്ച് ഈ പറയുന്ന ശരീരത്തിന്റെ ജൈവ പ്രവർത്തനങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ആ ഏറ്റക്കുറച്ചിലുകൾ വളരെയധികം സ്വാഭാവികമായ ഒരവസ്ഥയാണ് കാണുന്നത്. ഷുഗറായാലും പ്രഷർ ആയാലും ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്നത് കാണുന്നു. അപ്പൊ ശാന്തതയോടുകൂടി അതിന് പറയുന്ന വെച്ചാൽ ബി പി നോക്കുകയാണെങ്കിൽ ഒരാളിനെ ഇരുത്തി സാവകാശം ആളിനെ ഒരു സ്വാഭാവിക അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് ബി പി നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ ഒരു അളവ് കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്നുണ്ട്. അത് തന്നെ പലപ്പോഴും കിടത്തി സമാശ്വസിപ്പിച്ചതിന് ശേഷം ഇരുത്തിയോ നിന്നോ അല്ലെങ്കിൽ കിടന്നോ എടുക്കുന്ന ആ ഒരു ബി പിക്ക് ആയിരിക്കും കൃത്യത കൂടുതലും കിട്ടാറുള്ളത്. അതേപോലെ തന്നെയാണ് ബ്ലഡ് ഷുഗറിന്റെ കാര്യത്തിലും, ആ ആള് സ്ട്രെസ്ഡ് ആണെങ്കിൽ ഉത്കണ്ഠയുണ്ടെങ്കിൽ അതിന് മാറ്റം വരാറുണ്ട് പലപ്പോഴും.
0: ഡോക്ടർ, അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാല് കോർട്ടിസോൾ നില കൂട്ടുന്നത് മൂലം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്?
1: ശരിക്കും നമുക്കറിയാം ഒരു സ്ട്രെസ് ഹോർമോൺ ആണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. ഉറക്കവും ദഹനശേഷിയും കുറയ്ക്കാനായിട്ട് ഇടയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ ജലാംശം, അതായത് അസ്നിഗ്ധത, ഫ്ലൂയിഡ് വാട്ടർ റിട്ടൻഷൻ കൂടുതൽ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ വ്യവസ്ഥയിൽ ചലനം സാവകാശമാക്കുന്നത് കോർട്ടിസോളിന്റെ ഉൽപ്പാദനത്താലാണ്. അപ്പൊ ഈ ആയിരത്തിൽ സ്രോതസ് എന്നാണ് പറയുന്നത് കുഴലുകൾ, ഈ കുഴലുകളിൽ കൂടിയുള്ള സഞ്ചാരത്തിനെ തടസ്സപ്പെടുത്തുന്നതും അല്ലെങ്കിൽ അതിന്റെ ഒഴുക്കിനെ കുറയ്ക്കുന്നതും ഒക്കെ രോഗകാരണമാകുമെന്നാണ് സ്രോതോ ദുഷ്ടി എന്നുള്ള രീതിയിൽ ആയുർവേദം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ തരത്തിൽ അതിനിടയാക്കുന്നത് ഈ സ്ട്രെസ് ഹോർമോണാണ്. അതാണ്
0: ഓക്കെ. ഡോക്ടർ, ഈ ലിംഫാറ്റിക് സ്റ്റാഗ്നേഷൻ മൂലം എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്?
1: സാധാരണഗതിയില് ഈ കുഴലുകളിലെ തടസ്സം അങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് ചെയ്യുന്ന വെച്ചാല് പലപ്പോഴും നമുക്കറിയാം ചിലരുടെ മുഖം പഫിനെസ്, മുഖം വീങ്ങിയിരിക്കുക, രാവിലെ എഴുന്നേറ്റ് വരുന്നുണ്ടെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ ലിംഫാറ്റിക്സിന്റെ തടസ്സം കൊണ്ട് തന്നെ സൈനസുകളിൽ ലിംഫ് ഗ്ലാൻഡുകളിൽ കെട്ടിക്കിടന്നിട്ടുണ്ടാകുന്ന പ്രയാസം, വീക്കങ്ങള്. അതുപോലെ തന്നെ വാട്ടർ റിറ്റൻഷൻ, ജലാംശം കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ടാകുക. നമുക്കൊരു ഒരു മന്ദത, നമ്മുടെ പ്രവർത്തനത്തിന് ഒരു ഊർജ്ജത ഇല്ലാത്ത പോലെ നമ്മുടെ മസ്തിഷ്ക പ്രവർത്തനത്തിലെ ബ്രെയിൻ ഫോഗ് എന്ന് പറയാവുന്ന ഒരവസ്ഥ. പിന്നെ കാലിലൊക്കെ ആണെങ്കിൽ സെല്ലുലൈറ്റിസ് പോലെ നീർക്കെട്ട് പോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. പലതരം ചർമ്മ രോഗങ്ങൾക്ക് കാരണമാകും. അതുപോലെ രാവിലെ ഉണർന്നെഴുന്നേറ്റാൽ ഉടനെ തന്നെ കൈയുടെ വിരലുകളും കാലിന്റെ വിരലുകളും ഒക്കെ അനക്കുന്നതിന് ഒരു സ്റ്റിഫ്നെസ്, മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് തന്നെ പറയാം. ശരീരത്തിന്റെ ഗുരുത്വം, അതായത് ശരീരം ആകെപ്പാടെ ഭാരമുള്ള പോലെ തോന്നിക്കുക, ബോഡി വെയിറ്റ് അല്ല ശരീരത്തിന്റെ കനം വെച്ച പോലെ തോന്നിക്കുക, ഇങ്ങനെ പല തരത്തിലുള്ള അസ്വസ്ഥതകൾ ലിംഫാറ്റിക് സ്റ്റാഗ്നേഷൻ കൊണ്ട് ശരീരത്തിന്
0: അനുഭവപ്പെടാറുണ്ട്. ഡോക്ടർ, നമ്മൾ പറഞ്ഞു സ്ട്രെസ് മനുഷ്യാരോഗത്തെ നിയന്ത്രിക്കുന്ന ലിംഫാറ്റിക് സിസ്റ്റത്തെ എങ്ങനെ ബാധിക്കുന്നതിനെ കുറിച്ചും എന്തൊക്കെയാണ് ഈ ഒരു സിസ്റ്റം നിർവഹിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി ഈ ലിംഫാറ്റിക് സിസ്റ്റം എങ്ങനെ നമുക്ക് മികവുള്ളതാക്കാം എന്ന് കൂടി ഒന്ന് പറയാമോ?
1: തീർച്ചയായിട്ടും. കാര്യം വെച്ചാൽ ഇന്ന് ഒരു പരിധിവരെ വേണമെങ്കിൽ അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു ശരീര വ്യവസ്ഥയായിട്ട് ലിംഫാറ്റിക് സിസ്റ്റത്തെ പറയാം. അതിനുണ്ടാകുന്ന രോഗങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നതന്നെ വളരെ താമസിച്ചിട്ട് തന്നെയാണ് അറിയുക. ആ ഇതില് നമുക്ക് പറയാന്ന് വെച്ചാല് ഈ മസാജ് പോലുള്ള പരിചരണങ്ങൾ മാലിന്യ നിർഹരണം സുഗമമാക്കാനായിട്ട് സഹായിക്കും. വീക്കം, നീർക്കെട്ട്, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളെ ഒക്കെ നീക്കാനായിട്ട്, സമാശ്വാസം നൽകാനായിട്ട് മസാജിന് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ശ്വസന വ്യായാമം. വ്യായാമം പൊതുവെ നല്ലതാണെങ്കിലും പ്രത്യേകിച്ച് ഈ ശ്വസന വ്യായാമം, പ്രാണായാമം പോലെയുള്ള വ്യായാമങ്ങൾ വേഗസ് നാഡിയുടെ പ്രവർത്തന ക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് ഇടയാക്കുന്നത്. അതുപോലെ തന്നെ ഉരസിലെ മാലിന്യം അകറ്റാനായിട്ട് 5 മിനിറ്റ് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് നടത്തുന്നത് പലർക്കും പ്രയോജനം ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ യോഗ നടത്തുന്ന പലതരം എക്സസൈസുകളും പരിശീലന യോഗാസന പോസുകളും അതുപോലെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസുകളും ലിംഫാറ്റിക് പ്രവർത്തനത്തെ വളരെയധികം മികവുള്ളതാക്കാനായിട്ട് സഹായിക്കും. അത് പുറമെ ഏതൊക്കെ തരത്തിലാണെങ്കിലും ഇപ്പം നമുക്കറിയാം ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റുകൾ, അത്തരം ആഹാരക്രമങ്ങൾ നമ്മൾ നോക്കുക. ശരീരത്തിന് വീക്കം ഒരിക്കലും ഉണ്ടാകാനിടയില്ലാത്ത, ശരീരത്തെ ദഹനം തകരാറിലാക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങളെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ മഞ്ഞള, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇലക്കറികൾ ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ കൂടുതൽ ഉപയോഗം ചെല്ലുന്നത് തന്നെ ലിംഫാറ്റിക് സിസ്റ്റം കുറേ കൂടെ മികവുള്ള പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കാനായിട്ട് ഇടയാക്കുന്നുണ്ട്. ആ രീതിയിൽ നോക്കുന്നുണ്ടേ ആയുർവേദത്തിലെ അഭ്യംഗം, ദിവസവുമുള്ള തേച്ചുകുളി, അത് തന്നെ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ പ്രവർത്തന മികവിന് ഇടയാക്കുന്നതാണെന്നാണ് പറയാവുന്നത്.
0: ഓക്കെ ഡോക്ടർ, എന്തായാലും ഇപ്പൊ ആരോഗ്യപരമായ ഒരു പ്രശ്നമാണെങ്കിൽ പോലും അതിനൊക്കെ ഒരു പരിഹാരമുണ്ട് ആയുർവേദത്തിൽ.
1: തീർച്ചയായിട്ടും. കാര്യം വെച്ചാൽ ഇത് നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യ ശരീരത്തെ കുറിച്ച് ശാസ്ത്ര സാങ്കേതിക പുരോഗതിയിൽ ഒത്തിരി കാര്യങ്ങൾ കണ്ടെത്തി മികവുള്ളതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലും മുൻകാലങ്ങളിൽ ഇതറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആക്ഷേപം ആയുർവേദത്തിലെ പല ഇതിനെക്കുറിച്ചും പറയണുണ്ട്. കാര്യം ആയുർവേദ ഡോക്ടർമാർക്കല്ല, ആയുർവേദം പഠിക്കുന്നവർക്ക് ആയുർവേദ ചികിത്സാ പുസ്തകങ്ങളിൽ ശരീരരചനയെക്കുറിച്ച്, അസ്ഥികളുടെ എണ്ണത്തെക്കുറിച്ച് ഒന്നും നിജവും നിശ്ചയവും ഇല്ലായിരുന്നു എന്ന് പറയുന്നു. ഒരുപക്ഷെ ഈ അടുത്ത കാലത്തും രണ്ടവയവങ്ങൾ, മെസൻട്രി എന്ന് പറയുന്ന ഒരു അവയവം കണ്ടുപിടിച്ചത് എല്ലാവർക്കും അറിയുള്ളതാണ്. വയറിലുള്ള ഒരു പ്രത്യേക വസ്തു, ഒരു സാധനത്തെ, ഒരു ഭാഗത്തെ അവയവമായി കൺസിഡർ ചെയ്യേണ്ടി വന്നത് ഈ നൂറ്റാണ്ടിലാണ്. അതേപോലെ തന്നെ നമ്മുടെ തൊണ്ടയുടെ ഭാഗത്തൊരു പുതിയ അവയവത്തെ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അത്തരം ചെറിയ സാധനങ്ങളെ അവയവമായി കണ്ടെത്തുന്ന ഒരു സാഹചര്യം ശാസ്ത്ര സാങ്കേതിക മികവിന്റെ അടിസ്ഥാനത്തിൽ സുസൂക്ഷ്മം പരിശോധിക്കാൻ അവസരം കിട്ടിയപ്പോൾ മാത്രമാണ് ആയിട്ടുള്ളത്. ഒരുപക്ഷെ ആയിരം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ നമ്മളെന്താ മൈക്രോസ്കോപ്പ് പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഹൃദയത്തിന്റെ ആകൃതി താമരമുട്ടിന്റെ ആകൃതിയാണ്, അത് താഴേക്ക് കൊമ്പിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ആ ശാസ്ത്ര മികവാണ് ആയുർവേദം അന്നും ഇന്നും കാഴ്ചവെക്കുന്നത്. അതിന് മാറ്റം ഇന്നും വന്നിട്ടില്ല. അപ്പം ആയുർവേദത്തില് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വളരെ ഇതായിട്ടുള്ളത് കൊണ്ടാണ് സ്രോതസ്സുകളെന്നും ശരീരത്തിലെ മാലിന്യം പുറത്തേക്ക് കളയുന്ന വസ്തുക്കൾ ഉണ്ടെന്നും അതിന്റെ മികവിന് വേണ്ട കാര്യങ്ങൾ ഇതാണെന്നും പറയാനും കണ്ടെത്താനും കഴിയുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.
0: ഓക്കെ ഡോക്ടർ, അപ്പൊ എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആരോഗ്യപരമായ ഒരു പ്രശ്നം വന്നാൽ ഉറപ്പായിട്ടും നമുക്ക് അതിനൊരു പരിഹാരമുണ്ട്. ഇന്നിപ്പോ ഡോക്ടർ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രോതാക്കളും കേട്ടിട്ടുണ്ട്. അപ്പോ ഒരു ബുദ്ധിമുട്ടുകൾ വന്നാൽ ഉറപ്പായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഡോക്ടർ. റേഡിയോ മൈക്ക് ഫാസ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിറ്റോക്ക് ആണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് മെഡിറ്റോക്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് 100-ലധികം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള പ്രമുഖ ആയുർവേദ ആശുപത്രിയായ അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ AC രാജീവ് കുമാർ ആയിരുന്നു. ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിറ്റോക്കിൽ നിന്ന് ഇവിടെ പറയുന്നു RJ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മൈക്ക് ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: ரேடியோ மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: லுகாச்சு, ஐ மேக் சப்பாத்தி, யூ மேக் வெஜிடபிள் கறி, 50-50, நத்திங். டேக் சம் வெண்டக்காஸ், கட் ஸ்மால் பீசஸ், டேக் ஆனியன், கட் ஸ்மால் பீசஸ், புட் சீன சட்டி, புட் இட் இன் தி அடுப்பு, புட் சம் கோகனட் ஆயில், புட் சம் கடுகு மணிஸ், லிட்டில் கருவேப்பிலாஸ், கடுகு வரா. டேக் வெஜிடபிள்ஸ், புட் இட் இன் லிட்டில் சில்லி பவுடர், லிட்டில் மல்லி பவுடர்.
2: என்ன பொன்னேஜி இங்கனுண்டங்க கறியாவதில்ல. நல்ல கறிகள் வேணும்ன்றதுங்களே ஒரு வழியுண்டு, ருசி கூட்டு.
3: രുചികരമായ വെറൈറ്റി ഡിഷസിന് റേഡിയോ മക്ഫാസ്റ്റ് 90.4 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8:15 കേൾക്കാം. രുചിക്കൂട്ട്,
1: ക്ലോസ് ഇറ്റ്, കറി റെഡി, ഗോ.
0: രുചിക്കൂട്ട് വിത്ത് ആർജെ ദീപ. റേഡിയോ മക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
4: 10 o'clock.
5: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: സിൻസ് 1924. പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35

വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ, കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Zero delivery.
3: Yes.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്ക് പറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: ആഹ്, നല്ല മഴ. മഴ കട്ടൻ ചായ ജോൺസൺ മാഷ്.
1: മഴയും കട്ടൻ ചായയും ഓക്കെ. പക്ഷേ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്.
0: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്. ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഒൺലി ഓൺ റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4. ടൈം ചെക്ക്
1: 11 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ചിന്തിക്കൂ, സമ്മാനം നേടൂ. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് വർഗീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരമായിരിക്കും. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333, 9495730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.

കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
4: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
0: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: 90 മിനിറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
0: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
2: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: നാടുതേടി കടല് താണ്ടി കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
1: എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം ശുഭയാത്ര.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75

ആറന്മുള

0: ചൂണ്ടൽ യാത്രാപ്രേമികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ്. പൂപ്പാറയിൽ നിന്നും സംസ്ഥാന അതിർത്തിയായ ബോഡിമെട്ടിന് സമീപത്ത് കൂടിയാണ് സഞ്ചാരികളുടെ ഈ പുതിയ പറദീസയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി. ആനയിറങ്ങൽ ഡാമിൽ വെള്ളം ഉയരുമ്പോൾ ഇവിടുത്തെ പുൽത്തകടികൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന വിസ്മയ കാഴ്ചയും ഇവിടെ ദൃശ്യമാകും. അതേസമയം ജലനിരപ്പ് ഉയരുന്ന സമയങ്ങളിൽ സഞ്ചാരികൾ കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു.
1: ഫുട്ബോൾ

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ഹബ്ബുകളിൽ കേരളവും ഉൾപ്പെടുന്നത് സന്തോഷകരമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണ. പരമ്പരയിലെ 2 മത്സരം ഇന്ന് വെയിൽസിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഹരിയാനയിലെ ജിന്ദിൽ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡ് സന്ദർശിക്കുന്ന അദ്ദേഹം 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടി രൂപയുടെ പദ്ധതികളും ശ്രീ നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും. നവീകരിച്ച തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നീ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് 2:30 അദ്ദേഹം ഓൺലൈനായി നിർവഹിക്കും. ജില്ലയിലാകെ 5 സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യ ബിംസ്റ്റെക് സഹകരണം വിവിധ മേഖലകളിൽ ശക്തമായതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ന്യൂഡൽഹിയിൽ ബിംസ്റ്റെക് സുരക്ഷാ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ അഭിവൃദ്ധി ഉറപ്പാക്കി മികച്ച ഭാവി കൈവരിക്കാനാണ് സഖ്യം ലക്ഷ്യമിടുന്നത്. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ തടയൽ, സൈബർ സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയിൽ അംഗരാജ്യങ്ങൾ സഹകരണം ശക്തമാക്കിയതായും ശ്രീ ഡോവൽ അറിയിച്ചു.
2: BIMSTEC has been anchored in robust cooperation across a range of sectors on the foundations of a great past. We strive to achieve a great future, sharing prosperity and resilience for all our people. We have advanced and strengthened cooperation in fighting terrorism, combating transnational organized crime, cyber threats, meeting maritime challenges, and we are poised to combat new and emerging threats together.
1: ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതവും ഉപഭോക്തൃ സൌഹൃദവുമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതുക്കിയ ബീറ്റ പതിപ്പ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. അനാവശ്യമായ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, ഗ്രാഫിക്സ് തുടങ്ങിയവ ഒഴിവാക്കുകയും ടിക്കറ്റ് ബുക്കിംഗ് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ബീറ്റ പതിപ്പിലേക്കുള്ള ലിങ്ക് ലഭ്യമാണ്. ഉപയോക്താക്കൾക്ക് പുതിയ വെബ്സൈറ്റ് സംബന്ധിച്ച് പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ മെച്ചപ്പെടുത്താൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗം സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രസൽസിൽ നടന്ന 3-ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: As open societies and as market economies, India and the EU have a natural affinity. The rule of law and the sanctity of contracts are central to our thinking. When it comes to sensitive technologies, this is all the more important. The fact is that emerging technologies literally hold the potential to shape our lifestyle and future. India and the European Union have developed this trust with each other and now strive to take that into the business and technology domains.
1: പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതിയിന്മേലുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ പരിഷ്കരിച്ച കേന്ദ്ര സർക്കാർ. 2 ആഴ്ചയിലൊരിക്കൽ നടത്തുന്ന ഇന്ധന കയറ്റുമതി നികുതി അവലോകനത്തിന്റെ ഭാഗമായാണ് നടപടി. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയായും വിമാന ഇന്ധന തീരുവ 14.50 രൂപയായും വർദ്ധിപ്പിച്ചു. അതേസമയം പെട്രോളിന്റെ തീരുവ 2.50 രൂപയായി കുറച്ചിട്ടുണ്ട്. പുതുക്കിയ നിരക്ക് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടിയിൽ മാറ്റമില്ല. ബ്രസൽസിൽ ഇന്ത്യൻ വ്യവസായ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഫിക്കി, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അസോച്ചം എന്നിവയുൾപ്പെടെയുള്ള സംഘടനാ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയ്ക്കും ഗുണകരമാകുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചായിരുന്നു ചർച്ച. ഭീകരവാദ ധനസഹായം, അനധികൃത നുഴഞ്ഞുകയറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്തെ 13 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. രോഹിംഗ്യൻ, ബംഗ്ലാദേശി പൌരന്മാരെ ഇന്ത്യയിലേക്ക് അനധികൃതമായി കടത്താൻ സഹായിച്ച കേസിലാണ് ED അന്വേഷണം ആരംഭിച്ചത്. വിദേശത്തുനിന്ന് സാമ്പത്തിക സഹായം കൈപ്പറ്റുന്ന ചില ട്രസ്റ്റുകളും സംഘടനകളും ഇതിന് പിന്നിലുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായി ഓഗസ്റ്റ് 15 വരെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനാലാണ് നിരോധനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ നാടകോത്സവം സംഘടിപ്പിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലുമായി ഒരേ സമയം 150 തിയേറ്ററുകളിലാണ് ദേശഭക്തി നാടകങ്ങൾ അരങ്ങേറിയത്. 4000-ത്തോളം കലാകാരന്മാർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണ സംസ്കാരം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രിക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച 15-ഓളം പേർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന 2-ാം സെമിഫൈനലിൽ 2-1 അർജന്റീനയുടെ മുന്നേറ്റം. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് വെയിൽസിൽ നടക്കും. വൈകുന്നേരം 5:30 മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഒഡീഷയിലെ പുരിയിൽ ലോക പ്രശസ്തമായ

0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് നാളെ തുടക്കമാകും. കർക്കടകമൊന്നായ നാളെ മുതൽ ഒരു മാസക്കാലം വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കും. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. നോക്കുവിദ്യ പാവകളി കലാകാരിയും പത്മശ്രീ ജേതാവുമായ മോനിപ്പള്ളി പങ്കജാക്ഷി അമ്മയുടെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനുള്ള സഹകരണം ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ശക്തമാക്കിയതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജനങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം കൊണ്ടുവരുന്നതിന് സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോക പ്രശസ്തമായ പുരി രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഒഡീഷ സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വെയിൽസിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
3: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
4: 1 o'clock.
5: മുടി കൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടി കൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
3: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
6: ഹായ്, ഹലോ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ ഈ രുചിക്കൂട്ടിൽ ഞാൻ പറയാൻ പോകുന്നത് റാഡിഷ് അഥവാ നമ്മള് മുള്ളങ്കി എന്ന് വിളിക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, അത് ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ്. അപ്പൊ ഇന്ന് പല വീടുകളിലും ഇത് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട് നമ്മുടെ സാമ്പാറിലോ സാലഡിലോ അച്ചാറിലോ ഒക്കെ ആയിരിക്കും. പക്ഷെ തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും ചേർത്ത് തയ്യാറാക്കുന്ന നമ്മുടെ കേരള സ്റ്റൈലിലെ ഒരു റാഡിഷ് കറിയുണ്ട്. ഒരിക്കലും നമ്മളിത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വെജിറ്റബിൾ നമ്മുടെ അടുക്കളയിലെ സ്ഥിരം അതിഥിയാകും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അപ്പൊ വളരെ സോഫ്റ്റ് ആയിട്ട് വേവിച്ച റാഡിഷിന്റെ സ്വാഭാവികമായിട്ടുള്ള മധുരവും തേങ്ങയുടെ ക്രീമി ആയിട്ടുള്ള രുചിയും കറിവേപ്പിലയുടെ ഒരു നല്ലൊരു സ്മെല്ലുണ്ടല്ലോ, ഇതെല്ലാം കൂടി ഒത്തുചേരുമ്പോൾ ലഭിക്കുന്ന ടേസ്റ്റ് എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് കഴിച്ചെന്ന് മനസ്സിലാക്കണം. ചൂട് ചോറിനൊപ്പം മാത്രമല്ല, ചപ്പാത്തി, കപ്പ, ദോശ, അപ്പം ഇതിനൊപ്പവും ഈ കറി മികച്ചൊരു കൂട്ടാണ്. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ചൂടോടെ കഴിക്കുമ്പോൾ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ വിഭവമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. അപ്പൊ ഇന്ന് ഞാൻ ഈ റാഡിഷ് വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. പിന്നെ ഇതിൽ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ. ആരോഗ്യത്തിന് ദഹനത്തിന് സഹായിക്കും. വിറ്റമിൻ സി, പൊട്ടാസ്യം, ആന്റി ഓക്സിഡൻസ് ഇതിന്റെയൊക്കെ നല്ല ഉറവിടമാണ്. പിന്നെ ശരീരത്തിന് ഉന്മേഷം കൂട്ടാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് റാഡിഷ്. അപ്പൊ കുറഞ്ഞ കലോറിയേ ഉള്ളൂ ഇതിൽ, അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണക്രമമൊക്കെ പിന്തുടരുന്നവർക്കും ഇതൊരു മികച്ച ആഹാരമായിരിക്കും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാഡിഷ് 2, ചെറിയ ഉള്ളി 10, പച്ചമുളക് 3, അത് നീളത്തിൽ പിളർന്നത്, മഞ്ഞൾപ്പൊടി 1/2 teaspoon, മുളക് പൊടി 1/2 teaspoon, മല്ലിപ്പൊടി 1 teaspoon, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്, തേങ്ങാ ചിരകിയത് 1 cup, ജീരകം 1/2 teaspoon, വെളുത്തുള്ളി 2 അല്ലി, പിന്നെ ചെറിയ ഉള്ളി 2 വേണം, കറിവേപ്പില 5-6 തണ്ട്, വെളിച്ചെണ്ണ 2 tablespoon, കടുക് ആവശ്യത്തിന്, ഉലുവ 1 നുള്ള്, വറ്റൽമുളക് 2, കറിവേപ്പില 2 തണ്ട്. ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ റാഡിഷ് വെച്ചിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ റാഡിഷ്, ചെറിയ ഉള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, ഉപ്പ്, വെള്ളം, തേങ്ങാ ചിരകിയത്, ജീരകം, വെളുത്തുള്ളി, പിന്നെ 2 ഉള്ളിയും കൂടെ മാറ്റി വെച്ചേക്കണം. കറിവേപ്പില, വെളിച്ചെണ്ണ, കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില.
4: ആദ്യം നമ്മൾ റാഡിഷ് നന്നായിട്ട് കഴുകി അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഏകദേശം 1 ഇഞ്ച് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കാം. കഷ്ണങ്ങൾ ഒരുപാട് ചെറുതാക്കണ്ട കേട്ടോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വേവുമ്പോഴേക്കും അതിന്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് ആകെ പാടെ മാറി.

എപ്പോഴും അതുകൊണ്ട് ഒരുപാട് ചെറുതാക്കണ്ട. ഇനി ഒരു പാത്രത്തിലെ റാഡിഷ് കഷ്ണങ്ങൾ, ചെറിയ ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. റാഡിഷ് നല്ല സോഫ്റ്റ് ആവുന്നതുവരെ വേവിച്ചാൽ മതി. അപ്പൊ അത് വേവുന്ന സമയത്ത് നമുക്ക് പിന്നെ ചെയ്യേണ്ടത് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ അരപ്പാണ് കറിക്ക് നല്ല കട്ടിയും അതുപോലെ തന്നെ നമ്മുടെ കേരള സ്റ്റൈലിലുള്ള ഒരു ടേസ്റ്റും നൽകുന്നത്. അങ്ങനെ ഈ ഒരു കൂട്ട് അരച്ചെടുത്തു കഴിഞ്ഞിട്ട് ഈ റാഡിഷ് വെന്ത് കഴിഞ്ഞിട്ട് ഈ തേങ്ങാ മിക്സ് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഏകദേശം 2-3 മിനിറ്റ് അതുവരെ ചൂടാക്കണം. തേങ്ങ ചേർത്ത ശേഷം ഒരുപാട് തിളപ്പിക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി ഒരു ചെറിയ പാനില് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് ഒട്ടിക്കുക. ഉലുവ, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുമല്ലോ ആ ടൈം വരെ മൂപ്പിക്കുക. എന്നിട്ട് ഈ ഒരു താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചിട്ട് മൂടി വെച്ച് 5 മിനിറ്റിന് ശേഷം വിളമ്പിയാൽ ആ ഒരു താളപ്പിന്റെ രുചി കറിയിൽ നന്നായിട്ട് കലർന്നിരിക്കും. പിന്നെ ലാസ്റ്റ് ഇതിന്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൈ നേടാനുള്ള ചെറിയ ടിപ്സ് ഉണ്ട്. ലാസ്റ്റ് കട്ടതൈര് ചേർത്ത് കഴിഞ്ഞാൽ, അതായത് 1 ടീസ്പൂൺ മതി, പുളിയോടുകൂടിയുള്ള ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ ഒരു നുള്ളു കുരുമുളക് ചേർത്താലും നല്ലതായിരിക്കും. വെളിച്ചെണ്ണയുടെ അളവ് കുറയ്ക്കാതിരിക്കുക, അതാണ് ഈ കറിയുടെ നാടൻ രുചിയുടെ ഒരു പ്രധാന രഹസ്യം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ചൂടാക്കി കഴിച്ചാലും കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പച്ചമുളകൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു റാഡിഷ് കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീട്ടിൽ റാഡിഷ് ഉണ്ടെങ്കിൽ പതിവ് സാമ്പാറിന് പകരം ഈ ഒരു കേരള സ്റ്റൈൽ കറി തയ്യാറാക്കണം. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: Shamayam.

തലമുടി വേണം എന്ന് ആഗ്രഹിക്കാനായിട്ട് ആരുമില്ലല്ലേ. കരുത്തുള്ള തലമുടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഷോർട്ട് ഹെയർ ആയിരിക്കും. നല്ല ഷോർട്ട് ഹെയർ ആണെങ്കിൽ കരുത്തുണ്ടെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാകും അല്ലേ. ഒരുപാട് പേർക്ക് മുടിക്ക് നീളം വേണം എന്നായിരിക്കും ആഗ്രഹം, പക്ഷെ അതിനേക്കാൾ ഭംഗി നമ്മുടെ മുടി നല്ല തിക്കായിട്ട് കിടക്കുന്നത് കാണാനാണ്. അപ്പോൾ തിക്കായിട്ട് മുടി കിടക്കാൻ അല്ലെങ്കിൽ മുടിക്ക് നല്ല കരുത്ത് കിട്ടാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജെ അപർണ. നമ്മളൊക്കെ സ്ഥിരം ഒഴിവാക്കുന്ന ഒരു ഐറ്റം ആണ് കഞ്ഞിവെള്ളം അല്ലെ. അപ്പോ ഇനി ഇത് കളയാൻ നിൽക്കണ്ട. കഞ്ഞിവെള്ളം അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. നമ്മുടെ തലമുടിയുടെ ആരോഗ്യത്തിന് കഞ്ഞിവെള്ളത്തെക്കാൾ ബെറ്റർ ഒരു ഔഷധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന് ഇരുന്ന് ആലോചിക്കേണ്ടി വരും. കാരണം അത്രയേറെ ഗുണങ്ങളാണ് കേട്ടോ ഈ കഞ്ഞിവെള്ളത്തിനുള്ളത്. അപ്പം മുടിക്ക് കരുത്ത് കിട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനും ആയിട്ട് കഞ്ഞിവെള്ളം എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കിയാലോ. ഇതിനായിട്ട് തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നല്ല കട്ടയായിട്ടിരിക്കുന്ന കഞ്ഞിവെള്ളം ഇല്ലേ, അതാണ് വേണ്ടത്. അത് എണ്ണയിൽ ചാലിച്ച് തലയിൽ തേക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് ഒരു തിളക്കം കിട്ടാനും ഉള്ളു കിട്ടാനും ഒക്കെ സഹായിക്കും. ഇനി ഇത് നമുക്ക് എന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എണ്ണയൊക്കെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. എപ്പോഴും ഇതൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. എങ്കിലും ആഴ്ചയിൽ ഒരിക്കലും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനിയിപ്പോ കഞ്ഞിവെള്ളം തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുന്നത് അത്ര ഇഷ്ടമല്ല, അതിന്റെ സ്മെല്ലൊന്നും ഇഷ്ടമല്ല എങ്കിൽ രാവിലെ കുറച്ച് അരിയെടുത്ത് വെള്ളത്തിലിട്ട് വെക്കുക. ആ വെള്ളം, അതായത് ആ അരി കുതിർന്ന് വരുന്ന ഒരു വെള്ളം ഉണ്ടല്ലോ, അതെടുക്കുക. അതിലേക്ക് അല്പം അലോവേര ജെല്ലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുക. ഈ നമ്മൾ ടോണറൊക്കെ യൂസ് ചെയ്യില്ലേ, അതുപോലെ ഇത് നമുക്ക് തലയോട്ടിയിൽ സ്പ്രേ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാകില്ല. അപ്പൊ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് മുടിക്ക് കരുത്തും അതുപോലെ തന്നെ തിളക്കവും കിട്ടാനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി ആരും ഈ ഒരു ട്രിക്ക് അറിഞ്ഞിട്ട് കഞ്ഞിവെള്ളം വേസ്റ്റ് ആക്കരുത് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ട.

നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഞാനിതാ എത്തിയിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജി അപർണ. അപ്പോ ഇന്ന് നമ്മൾ ഗ്രാമഫോണിലൂടെ ആരുടെ പാട്ടുകളാണ് കേൾക്കുന്നത് എന്നറിയണ്ടേ? മറ്റാരുടെ അല്ല കേട്ടോ, വൈക്കം വിജയലക്ഷ്മി എന്ന അതുല്യ കലാകാരിയുടെ പാട്ടുകളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഗ്രാമഫോണിന്റെ യാത്ര. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുമ്പോൾ ആ ഒരു ശബ്ദം കൊണ്ട് തന്നെയാണ് കേട്ടോ അവർ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ശബ്ദവും അതുപോലെ തന്നെ പാട്ടുകളാണെങ്കിലും ഭയങ്കര രസമായിട്ടാണ് കേട്ടോ വൈക്കം വിജയലക്ഷ്മി പാടുന്നത്. അപ്പൊ എന്തായാലും വൈക്കം വിജയലക്ഷ്മി സ്പെഷ്യൽ ഗ്രാമഫോണിൽ നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്ന ഏത് പാട്ടാണ് എന്ന് നോക്കുകയാണെങ്കിൽ ജയ് ഭീം എന്ന മൂവിക്ക് വേണ്ടിയിട്ട് വൈക്കം വിജയലക്ഷ്മി ആലപിച്ച സോങ് ആണ് കേട്ടോ. നമുക്കറിയാം ഈ ഒരു മൂവി തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ശക്തമായൊരു രാഷ്ട്രീയമാണ് നമ്മളോട് സംസാരിക്കുന്നത്. ആ മൂവിയുടെ അവസാനം ക്ലൈമാക്സില് ആ മൂവിയുടെ എല്ലാ ഫീലും ഇങ്ങനെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പാട്ടുണ്ട്, മണ്ണിലെ ഈറമുണ്ട് എന്ന് തുടങ്ങുന്ന സോങ്. ആ ഒരു പാട്ടാണ് നമ്മൾ ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത്. യുഗഭാരതിയുടെ വരികളാണ് കേട്ടോ. അപ്പോ ഈ ഒരു പാട്ടിലൂടെ നമുക്ക് തുടങ്ങിയാലോ. ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടാ.

വൈക്കം വിജയലക്ഷ്മി സ്പെഷ്യൽ ഗ്രാമഫോൺ ആണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ കുറച്ച് മുമ്പ്, അതായത് AR എന്ന മൂവി റിലീസായ സമയം തൊട്ട് നമ്മുടെയൊക്കെ പ്ലേലിസ്റ്റിൽ ഇടം നേടിയൊരു പാട്ടാണ് അങ്ങ് വാന കോണിൽ എന്ന് തുടങ്ങുന്നത് അല്ലേ. ഭയങ്കര രസമുള്ള പാട്ടാണ്, നമ്മളൊക്കെ കേട്ട് കേട്ട് ഇങ്ങനെ കാണാതെ പഠിച്ചൊരു പാട്ടും കൂടിയാണ് കേട്ടോ ഇത്. ആ ഒരു പാട്ടാണ് നമ്മളിനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. മനു മഞ്ജിത്തിന്റെ വരികളാണ്, വൈക്കം വിജയലക്ഷ്മിയുടെ വോക്കലും കൂടി ആയപ്പോൾ ആ ഒരു പാട്ടിന്റെ ഫീല് അങ്ങ് പീക്ക് പോയിന്റിലെത്തി അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ വൈക്കം വിജയലക്ഷ്മി എന്ന അതുല്യ കലാകാരിയുടെ ശബ്ദത്തിൽ പിറവിയെടുത്ത പാട്ടുകളൊക്കെയാണ് ഇതാ ഇങ്ങനെ ഗ്രാമഫോണിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കൊരു തമിഴ് സോങ് ആകാം അല്ലെ. വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റൈലിലുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്, ഇങ്ങനെ അപ്പം സങ്കടമുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്, അതുപോലെ തന്നെ അടിച്ചുപൊളി മൂഡിലുള്ള പാട്ട് പാടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു അടിച്ചുപൊളി പാട്ട് പിടിക്കാം. പാട്ട് ഏതാണെന്നല്ലേ, സ്വപ്ന സുന്ദരി എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ നമ്മളിനി കേൾക്കാൻ പോകുന്നത്. വി എ ശിവാജി എന്ന മൂവിയിലെ സോങ് ആണ്, വൈക്കം വിജയലക്ഷ്മിയുടെ വോക്കൽ അതുപോലെ തന്നെ ഡി മാൻ ദ മ്യൂസിക് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്കൊരു പാട്ട് കേട്ടാലോ. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമഫോൺ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ്. നമ്മൾ ഇന്ന് ഗ്രാമഫോണിലൂടെ കേൾക്കുന്ന എല്ലാ പാട്ടുകളും തന്നെ വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ടുകളാണ് കേട്ടോ. ആ ഒരു പ്രത്യേകമായ ശബ്ദത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ശൈലിയിലുള്ള പാട്ടുകളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് വൈക്കം വിജയലക്ഷ്മിയുടെ തന്നെ കരിയറിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു മലയാളം പാട്ടുണ്ട്. ആ ഒരു പാട്ടാണ് കേട്ടോ. നടൻ എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ എന്ന് തുടങ്ങുന്ന സോങ്. ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു പാട്ട്. നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കേൾക്കാനായിട്ട് വല്ലാത്തൊരു ഫീലാണ് ഈ ഒരു പാട്ട്. ഔസേപ്പ് അച്ഛൻ സാറാണ് കേട്ടോ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു പാട്ട് കേട്ടാലോ, താ വരുന്ന പാട്ട് കേട്ടുകൊണ്ടിരിക്കൂ. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ഇതൊക്കെയാണ് നമ്മളിങ്ങനെ കേൾക്കുന്നത് അല്ലെ. ഇനി നമുക്ക് റീസെന്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ട്രെൻഡായ പാട്ടുകളിലേക്ക് പോകും. അതായത് റീസെന്റ് ആയിട്ട് ഒരു നാടൻ പാട്ട് നമ്മുടെ കലോത്സവ വേദിയിൽ കുട്ടികൾ പാടി ട്രെൻഡാകുന്നു, അതിനുശേഷം ആ ഒരു പാട്ട് സിനിമയിൽ വരുന്നു, അതും വൈക്കം വിജയലക്ഷ്മിയുടെ വോക്കലിൽ തന്നെ വരുന്നു. ആ ഒരു പാട്ട് പിന്നെ ട്രെൻഡാകാതെ ഇരിക്കും അല്ലെ. അപ്പൊ എന്തായാലും പാട്ട് ഏതാണെന്ന് ഞാൻ പറയാം. അഞ്ജന മണിക്കട്ടിൽ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ, ഭയങ്കര രസമുള്ള പാട്ടാണ്. ഇന്നസെന്റ് എന്ന മൂവിയിലെ സോങ് ആണ്. നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ. ഇതാ വരുന്ന പാട്ട്, കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

മടിയന്മാരായ ചെറുപ്പക്കാരെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പാടിയ ഒരു മലയാളം പാട്ടുണ്ട്. ഇപ്പൊ തന്നെ പാട്ട് ഏതാണെന്ന് മനസ്സിലായി കാണും. അതും നമ്മുടെ വൈക്കം വിജയലക്ഷ്മി പാടിയ പാട്ട്. ആ ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഫ്രം ദ മൂവി വടക്കൻ സെൽഫി. വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ്, നിവിൻ പോളി കൂട്ടുകെട്ടിലൊരുങ്ങിയ വമ്പൻ ഹിറ്റ് ചിത്രമായിരുന്നു കേട്ടോ ഒരു വടക്കൻ സെൽഫി എന്നത്. ഇതിലെ കൈക്കോട്ടും കണ്ടിട്ടില്ല എന്ന് തുടങ്ങുന്ന സോങ് ആണ് നമ്മളിനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ഷാൻ റഹ്മാനാണ് കേട്ടോ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ തന്നെയാണ് ഈ ഒരു പാട്ടിന്റെ വരികളും ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ. ദാ വരുന്ന പാട്ട്, കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക്.

ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

ഇങ്ങനെ ഗ്രാമഫോണിന്റെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഗ്രാമഫോണിലൂടെ കേൾക്കുന്നതെല്ലാം തന്നെ വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ടുകളാണ് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടുകളൊക്കെയാണ് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് സെല്ലുലോയിഡ് എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് വൈക്കം വിജയലക്ഷ്മി പാടിയ കാറ്റേ കാറ്റേ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈക്കം വിജയലക്ഷ്മിയുടെ വോക്കലില് ഏത് ടൈപ്പ് പാട്ട് വേണമെങ്കിലും നമുക്ക് കേൾക്കാം. കാരണം ഏതാണ് ഇപ്പൊ അടിച്ചുപൊളിയാണെങ്കിൽ ആ ഒരു വൈബ് നമുക്ക് ഫുൾ കിട്ടും എന്നതാണ്. ഇനിയിപ്പോ ഇച്ചിരി സങ്കടമുള്ള പാട്ടാണെങ്കിൽ അതും നമുക്ക് ഫുൾ കിട്ടും. നമുക്കിനി സെല്ലുലോയിഡ് എന്ന ചിത്രത്തിലെ കാറ്റേ കാറ്റേ എന്ന് തുടങ്ങുന്ന സോങ്ങിലേക്ക് പോകാം. റഫീഖ് അഹമ്മദാണ് വരികൾ ഒരുക്കിയിരിക്കുന്നത്. ജി ശ്രീറാം, വൈക്കം വിജയലക്ഷ്മി എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. സംഗീതം ഒരുക്കിയിരിക്കുന്നത് എം ജയചന്ദ്രനാണ്. അപ്പോ താ വരുന്ന പാട്ട് കേട്ടുകൊണ്ടിരിക്കും. റേഡിയോ മാക്ഫാസ്റ്റ് 9.4 നാട്ടുകാർക്ക് കൂട്ടായി.

സ്റ്റാർട്ട് ചെയ്യുന്ന തുടങ്ങുന്ന ഭയങ്കര രസമുള്ള എന്നാൽ കുറച്ച് എന്താ പറയാ സ്ലോ ആയിട്ട് പോകുന്ന ഒരു പാട്ടൊക്കെ കേട്ട് തിരികെ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മള് കുറച്ച് അടിച്ചുപൊളി വൈബിലേക്ക് പോവുകയാണ്. അതായത് പ്രകമ്പനം എന്ന മൂവിക്ക് വേണ്ടിയിട്ട് വൈക്കം വിജയലക്ഷ്മി പാടിയ ഒരു പാട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാട്ട് സോഷ്യൽ മീഡിയ ഒക്കെ അടക്കി ഭരിക്കുകയാണ്.

മാസ് ആയിട്ടുള്ള റീലൊക്കെ എടുക്കുമ്പോ അതിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് മിക്കവാറും ഈ ഒരു പാട്ടായിരിക്കും. പാട്ട് ഏതാണെന്നല്ലേ, ഉഗ്രരൂപിണി എന്ന് തുടങ്ങുന്ന സോങ്ങിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാറ്റ് ഫാസ്റ്റ് 90.4 നാട്ടക്കാർക്ക് കൂട്ടായി.

അങ്ങനെ വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ടുകളൊക്കെ ആയിട്ടാണ് ഗ്രാമഫോണിന്റെ ഇന്നത്തെ യാത്ര മുന്നോട്ട് പോയത്. ഇനി നമുക്ക് പതിയെ ടാറ്റ പറയാനുള്ള സമയമാണ് കേട്ടോ. നമുക്ക് ടാറ്റ പറയാൻ നേരത്ത് ഭയങ്കര മാസായിട്ടുള്ള ഒരു പാട്ടിലൂടെ പോയാലോ. നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് ഗ്രാൻഡ് മാ സോങ് ആണ് കേട്ടോ. ഇപ്പൊ തന്നെ മനസ്സിലായി കാണാം. ഈ ഒരു പാട്ടിന്റെ വിഷ്വലൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പേടിപ്പെടുത്തുന്ന വിഷ്വലാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും, അതായത് റിവെഞ്ച് ഒക്കെ ചെയ്യുന്നു, അതല്ല, എന്തെങ്കിലും ഒരു സാധനം അച്ചീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കരിയറിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ അതൊക്കെ കാണിക്കാനായിട്ട് അല്പം മാസായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാട്ടാണ് കേട്ടോ ഈ ഗ്രാൻഡ് മാ സോങ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാൻഡ് മാ സോങ്ങിലൂടെ നമ്മൾ പതിയെ ഇന്നത്തെ ഗ്രാമഫോണിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം ഗ്രാമഫോണിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
0: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: റേഡിയോ മാക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡി ടോക്കിൽ കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. മെഡി ടോക്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം റൂട്ട് കനാൽ എന്നതിനെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് റൂട്ട് കനാൽ ചെയ്യുന്നത് പല്ല് പറിക്കുന്നതിനേക്കാൾ മികച്ചൊരു തീരുമാനമാണെന്ന്. അപ്പൊ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് നമ്മളോട് ഇന്ന് സംസാരിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജെറിൻ എബ്രഹാം ജോർജും ഹൗസ് സർജൻ ഡോക്ടർ മോണിക്ക മോഹനുമാണ്. ഏറെ സ്നേഹത്തോടെ ഇരുവരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം
0: ഡോക്ടർ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പല്ല് പറിക്കുന്നതിനേക്കാൾ ബെറ്റർ ആണ് റൂട്ട് കനാൽ എന്ന്. അപ്പൊ അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ഡോക്ടർ ഒന്ന് പറയാവോ?
1: പല ആളുകളും പല്ലുവേദന വന്നാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഡോക്ടർ ഈ പല്ല് പറിച്ചു കളഞ്ഞാൽ പോരെ? എന്നാൽ സ്വാഭാവികമായ പല്ലുകൾ കഴിയുന്നത്ര കാലം സംരക്ഷിക്കുന്ന എന്നതാണ് ആധുനിക ദന്ത ചികിത്സയുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങളിലും പല്ല് പറിക്കുന്നതിനേക്കാൾ മികച്ചൊരു ചികിത്സാ രീതിയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് അഥവാ ആർ സി ടി.
0: ഓക്കെ ഡോക്ടർ, അപ്പൊ എന്തായാലും ഇതിന്റെ ബാക്കി വിവരങ്ങൾ നമുക്ക് മോണിക്ക ഡോക്ടറിൽ നിന്ന് ചോദിച്ചറിയാം. നമസ്കാരം ഡോക്ടർ. ഇപ്പോ ഞാൻ പ്രധാനമായിട്ട് ആ ഒരു ടോപ്പിക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ല് പറിക്കുന്നതിനേക്കാൾ ബെറ്റർ ആണ് റൂട്ട് കനാൽ എന്ന്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്?
2: കാരണം റൂട്ട് കനാൽ ചെയ്ത നമ്മുടെ സ്വന്തം പല്ല് നിലനിർത്താൻ സാധിക്കും. നാച്ചുറൽ പല്ല് പോലെ കംഫർട്ടബിളായി നമുക്ക് ചവക്കാനും സംസാരിക്കാനും വേറെ ഒന്നും പകരം വരില്ല.
0: ഓക്കെ, എനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമുണ്ട്. ഈ പല്ല് പറിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
2: ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ അടുത്തടുത്തുള്ള പല്ലുകൾ നീങ്ങാൻ സാധ്യതയുണ്ട്. കടിക്കുന്ന രീതിയിൽ മാറ്റം വരാം. ഭക്ഷണം ചവക്കാനുള്ള കഴിവ് കുറയാം. പിന്നെ ആ ഒരു ഗ്യാപ്പിലേക്ക് നമുക്ക് ബ്രിഡ്ജ് അല്ലെങ്കിൽ ഇംപ്ലാന്റ് പോലെയുള്ള അഡീഷണൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും.
0: ഓക്കെ, ഇപ്പൊ എല്ലാരും ഇനി റൂട്ട് കനാൽ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ കൂടി അത് ചെയ്യാതെ മാറി നിൽക്കുന്നത് ഭയങ്കര വേദനയാണ് എന്നുള്ള ഒരു പേടി കൊണ്ടാണ്. ശരിക്കും ഇത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണോ?
2: അല്ല, ഒരിക്കലും അല്ല. മോഡേൺ അനസ്തീഷ്യ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് പെയിൻലെസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. പലരും ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പറയുന്നത് ഈ ഒരു ട്രീറ്റ്മെന്റ് വളരെയധികം കംഫർട്ടബിൾ ആയിരുന്നു എന്നാണ്, വേദനയേക്കാൾ കൂടുതൽ.
0: അപ്പൊ വേദന ഓർത്ത് ഇനി ഇത് ചെയ്യാനായിട്ട് ആരും പേടിക്കണ്ട. ഓക്കെ, അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് വേറൊന്നുമില്ല, ഈ റൂട്ട് കനാൽ ചെയ്ത പല്ലുകള് എത്ര കാലം വരെ നിലനിൽക്കും?
2: പ്രോപ്പറായി ക്രൗൺ ഇടുകയും അതുപോലെ തന്നെ നല്ല ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ റൂട്ട് കനാൽ ചെയ്താൽ പല്ല് പല വർഷങ്ങളോളം തന്നെ നിലനിൽക്കാൻ സാധിക്കും.
0: ഓക്കെ ഡോക്ടർ, അപ്പൊ ഈ പല്ല് പറിച്ചു കളയേണ്ട സാഹചര്യങ്ങളൊക്കെ വരില്ലേ, അത് എപ്പോഴാണ്?
2: പല്ല് വളരെയധികം ഡാമേജ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റാത്തൊരധിക ഒരു അവസ്ഥയിലേക്ക് മാറുകയാണെങ്കിൽ നമ്മൾ മിക്കവാറും പല്ല് പറിച്ചു കളയാനാണ് പ്രിഫർ ചെയ്യുക. അല്ലാണ്ട് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ എപ്പോഴും റൂട്ട് കനാൽ ആണ് പ്രിഫർ ചെയ്യാറ്.
0: പക്ഷേ ഈ റൂട്ട് കനാൽ ചെയ്യാനായിട്ട് സാധാരണക്കാര് പിന്നോട്ട് പോകുന്ന ഒരു കാരണമാണ് ഇതിന്റെ ചെലവ്. ഭയങ്കര ചെലവാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും ഒരുപാട് ചെലവേറിയ ഒരു ട്രീറ്റ്മെന്റ് ആണോ റൂട്ട് കനാൽ എന്ന് പറയുന്നത്?
2: റൂട്ട് കനാൽ ചെയ്യുന്നത് ഒരു എക്സ്പെൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ പല്ല് പറിച്ചു കളഞ്ഞാൽ ആ ഒരു സ്പേസിലേക്ക് പിന്നെ നമുക്ക് വെപ്പ് പല്ല് വെക്കേണ്ടി വരും. അതായത് ബ്രിഡ്ജോ അല്ലെങ്കിൽ ഇംപ്ലാന്റോ ചെയ്യേണ്ടി വരും. അത് ഇതിലേക്കാൾ കൂടുതൽ എക്സ്പെൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ നമ്മൾ ഒരു ലോങ് ടേം നോക്കുകയാണെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പലപ്പോഴും ഒരു ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്.
0: ഓക്കെ, ഈ നമ്മൾ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞിട്ട് പലരുടെയും സംശയമാണ് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് നിൽക്കുന്നവരുടെ ഒരു സംശയമാണ് ഡെഡ് ടൂത്ത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമോ?
2: ആക്ച്വലി പല്ലിന്റെ നെർവ് ആണ് നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ട് കളയുന്നത്. അപ്പൊ അതിന്റെ സെൻസേഷൻ കുറയാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ പല്ല് മൗത്തിൽ നല്ല ഫങ്ഷണൽ ആയിട്ട് തന്നെ ആയിരിക്കും നിൽക്കുക. നമുക്ക് ചവക്കാനും ഡെയിലി യൂസിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല.
0: ഓക്കെ, അപ്പൊ പെയിൻ എന്തെങ്കിലും ഉണ്ടാവുമോ അതിന്റെ?
2: ഇല്ല, നമ്മളായി ഞാടി ഞരമ്പുകൾ റിമൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പെയിനും സെൻസേഷനും ഒക്കെ കുറവായിരിക്കും ഉണ്ടാവുക. പിന്നെ ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല.
0: ഓക്കെ, ഇപ്പൊ പ്രമേഹ രോഗികളുണ്ടല്ലോ, സാധാരണ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് നോക്കിയാലും അവരെ ഒന്ന് സ്പെഷ്യൽ ആയിട്ടൊന്ന് പരിഗണിക്കണതാണ്. അപ്പൊ പ്രമേഹ രോഗികൾക്ക് ഈ റൂട്ട് കനാൽ ചെയ്യാൻ സാധിക്കുമോ?
2: ഉറപ്പായും. ബ്ലഡ് ഷുഗർ നമുക്ക് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് തന്നെ ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പ്രമേഹ രോഗികൾക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്.
0: അപ്പോ ആ ഒരു കാര്യത്തിൽ നമുക്കൊരു പേടി വേണ്ട അല്ലേ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് വേറൊന്നുമല്ല, ഈ റൂട്ട് കനാൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ?
2: നമ്മൾ ഈ റൂട്ട് കനാൽ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലിലുള്ള ഇൻഫെക്ഷൻ കൂടുകയും പിന്നെ സ്പ്രെഡ് ചെയ്യാനും ഈ സ്വെല്ലിംഗ് അല്ലെങ്കിൽ പസ് ഫോർമേഷൻ ഉണ്ടായേക്കാം. അവസാനം നമുക്ക് ആ പല്ല് സേവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് പറിച്ചു കളയുക മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ.
0: ഓക്കെ ഡോക്ടർ, ഒരുപാട് പേരുടെ സംശയങ്ങൾക്കാണ് ഡോക്ടർ ഇന്ന് ഉത്തരം തന്നിട്ടുള്ളത്. അപ്പോൾ വളരെ നന്ദി ഡോക്ടർ ഈ ഒരു ടോപ്പിക്കിൽ നമ്മളോടൊപ്പം സംസാരിച്ചില്ലേ. താങ്ക് യു ഡോക്ടർ. നമുക്ക് ഈ ഒരു ടോപ്പിക്കിന്റെ ബാക്കി കൺക്ലൂഷൻ നമുക്ക് ജെറിൻ ഡോക്ടറിൽ നിന്ന് ചോദിച്ചറിയാം.
1: പല്ലുവേദന വന്നാൽ ഉടൻ തന്നെ ദന്ത ഡോക്ടറിനെ സമീപിക്കുക. കഴിയുന്നത്ര സ്വന്തം പല്ലുകൾ സംരക്ഷിക്കാൻ ശ്രമിക്കുക. ഓർക്കുക, സ്വന്തം പല്ലിന് പകരമായി മറ്റൊന്നുമില്ല. അതുകൊണ്ട് സംരക്ഷിക്കാൻ കഴിയുന്ന പല്ല് പറിക്കുന്നതിന് പകരം റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പരിഗണിക്കുക.
0: ഓക്കെ ഡോക്ടർ, താങ്ക് യു. റൂട്ട് കനാൽ ചികിത്സ പല്ല് പറിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് ബെറ്റർ ആകുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മെഡിടോക്കിലൂടെ കേട്ടത്. മെഡിടോക്കിൽ ഇത്രയും നേരം നമ്മളോടൊപ്പം സംസാരിച്ചത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജെറിൻ എബ്രഹാം ജോർജും അതുപോലെ തന്നെ ഹൗസ് സർജൻ ഡോക്ടർ മോണിക്ക മോഹനുമാണ്. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് മെഡിടോക്കിൽ നിന്നും വിട പറയുന്നു അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ശിവഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ലുക്കച്ചു, ഐ മേക്ക് ചപ്പാത്തി, യു മേക്ക് വെജിറ്റബിൾ കറി. 50-50, നത്തിങ്. ടേക്ക് സം വെണ്ടക്കാസ്, കട്ട് കട്ട് കട്ട് കട്ട് സ്മോൾ പീസസ്. ടേക്ക് ഓണിയൻ, കട്ട് കട്ട് കട്ട് സ്മോൾ പീസസ്. പുട്ട് ചീനച്ചട്ടി, പുട്ടിൻ ദ അടുപ്പ്. പുട്ട് സം കോക്കനട്ട് ഓയിൽ. പുട്ട് സം കടുക് മണീസ്. ലിറ്റിൽ കറിവേപ്പിലാസ്. കടുകറ കടുകറ കടുകറ. Take vegetables, put it in. Little chili powder, little balli powder.
2: എന്റെ പൊന്നേജി ഇങ്ങനെ ഉണ്ടെങ്കിൽ കറി ആവത്തില്ല. നല്ല കറികൾ വേണമെന്നുണ്ടെങ്കിലേ ഒരു വഴിയുണ്ട്, രുചിക്കൂട്ട്.
3: അതെ, രുചികരമായ വെറൈറ്റി ഡിഷസിന് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8:15 കേൾക്കാം രുചിക്കൂട്ട്.
1: Close it. കറി റെഡി, ഗോ.
0: രുചിക്കൂട്ട് with RJ ദീപ.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: കൊച്ചി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവ?
1: എന്താ പാട്ട്? മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
2: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

0: എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ?
1: അതെ, സന്ധി വേദന, വൃക്കയിൽ

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012 5866 61.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ರೇಡಿಯೋ ಕಫೆ. ದಿಸ್ ಈಸ್ ರೇಡಿಯೋ ಕಫೆ.
1: ഹലോ, ഗുഡ് ഈവനിങ് എല്ലാവരും. സമയം 4 മണി കഴിഞ്ഞ് 5 മിനിറ്റായി. 5 മിനിറ്റ് സമയം തന്നിരുന്നു. അപ്പൊ ഈ ലേറ്റ് കമേഴ്സ് ഒക്കെ സാധാരണ കുറച്ച് ലേറ്റ് ആയിട്ട് വരും, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കും. അപ്പൊ എന്തായാലും 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ, 4 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചായ ഇട്ടും ചായ കുടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അതിന്റെ

സ്നാക്സ്, എന്തെങ്കിലുമൊക്കെ പഴംപൊരി, പരിപ്പോട, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിച്ച് എല്ലാവരും ഇങ്ങനെ റേഡിയോ കഫേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലേ. റേഡിയോ കഫേ എപ്പോൾ തുടങ്ങും? റേഡിയോ കഫേയിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും? ഇന്ന് കുസൃതി ചോദ്യം ആയിരിക്കുമോ, ജി കെ ആയിരിക്കുമോ, ഇന്ന് ആരാണ് റേഡിയോ കഫേയിൽ വരുന്നത് എന്നൊക്കെയുള്ള പല പല ചിന്തകൾ ഒരു 3 മണി തൊട്ട് നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവില്ലേ, ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എല്ലാവരെയും റേഡിയോ കഫേയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് കൂടെയുള്ളത് ദീപയാണ്. അപ്പൊ വേഗം തന്നെ 9495730333 9495730333 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ട് മെസ്സേജസ് അയച്ചിട്ട് നമ്മുടെ റേഡിയോ കഫേയിലേക്ക് ജോയിൻ ചെയ്യുക. കുറെ പേരിങ്ങനെ ഞാൻ വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതായത് ആരെങ്കിലും ഒന്ന് ഹലോ, ഗുഡ് ഈവനിങ് എന്ന് പറയുമ്പം മെസ്സേജ് ടെക്സ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അയക്കാമെന്ന് വിചാരിച്ച് കാത്തിരുന്ന കുറേ പേര് ഇപ്പം ദാ പെട്ടെന്ന് പെട്ടെന്ന് വന്നിട്ടുണ്ട് കേട്ടോ. രാജപ്പൻ ചേട്ടൻ ഒരു സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്, സെറ്റ്, ഇന്ന് ഞാൻ സെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ രാജപ്പൻ ചേട്ടാ, ഗുഡ് ഈവനിങ്. ഷേർലി ചേച്ചി പ്രസന്റ് ടീച്ചർ. ഓക്കെ ഷേർലി ചേച്ചി അറ്റൻഡൻസ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനിലേട്ടൻ, ഹായ് ദീപു. അനിലേട്ടാ ഗുഡ് ഈവനിങ്. അടുത്ത നമ്മൾ ചേച്ചി, ഹായ് മോളെ ഗുഡ് ഈവനിങ്, ഞാനും എത്തി കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അമ്പിളി ചേച്ചി ഗുഡ് ഈവനിങ്. ഇതാരാണ് എത്തിയിരിക്കുന്നത്? അനില ഏങ്ങണ്ടിയൂർ. ഓക്കെ അനില ചേച്ചി ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ലീന ചേച്ചി. ഹായ് ഗുഡ് ഈവനിങ് മോളെ, ലീന ചേച്ചിയാണ്. ലീന ചേച്ചി ഗുഡ് ഈവനിങ്. എൽസി ചേച്ചി ഗുഡ് ഈവനിങ്. ദീപു ഗുഡ് ഈവനിങ്. എൽസി ചേച്ചി. സൽമൈത്ത ഗുഡ് ഈവനിങ് മാക്ഫാസ്റ്റ്. ഹായ് ദീപുകുട്ടി, സൽമ ജമാലുദ്ദീൻ ഇടയക്കൊന്നം. സൽമൈത്ത ഗുഡ് ഈവനിങ്. അപ്പം അങ്ങനെ എല്ലാവരും വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ച്, ഇല്ലെങ്കിൽ ചിലപ്പോൾ റേഡിയോ കഫേ കഴിഞ്ഞിട്ട് ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടാവും. ചില ആൾക്കാർക്ക് റേഡിയോ കഫേ പിന്നെ ചായയൊക്കെ കുടിക്കണം എന്നൊക്കെ വീട്ടിൽ ബാക്കിയുള്ളവർ പറയുമല്ലോ. നമ്മൾ ഈ റേഡിയോ കഫേയിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമാണല്ലോ റേഡിയോ കഫേ പ്രധാനം. ബാക്കിയുള്ളവർ ചായ കുടിക്കാനായിട്ടാണ് ഈ 4 മണി സമയം കാത്തിരിക്കുന്നത്. പക്ഷെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് റേഡിയോ കഫേക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഷീജ ചേച്ചി എത്തിയിട്ടുണ്ട്. ഹായ് ഞാനും വന്നേ എന്ന് പറഞ്ഞിട്ട് ഒരു സ്നേഹത്തോടെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഷീജ ചേച്ചി ഗുഡ് ഈവനിങ്. അപ്പം എല്ലാവരും വരട്ടെ, അപ്പോഴേക്കും നമുക്കിവിടെ എൻജോയ് ചെയ്യാം. എൻജോയ് ചെയ്യുന്നത് കഴിഞ്ഞിട്ട് എല്ലാവരും വന്നാൽ മതി. എപ്പോഴും നമ്മൾ പാട്ട് കേൾപ്പിച്ചു കൊടുത്താലേ വരൂ എന്നൊക്കെ പറയും. ഇന്ന് നമ്മൾ എൻജോയ് ചെയ്യും, അതിനുശേഷം നമ്മൾ എൻട്രി കൊടുക്കും. അതുവരെ അവിടെ നിൽക്കട്ടെ. സ്റ്റേ ട്യൂൺ, റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി
1: റേഡിയോ കഫേ. This is Radio Cafe. Cinema School.

അങ്ങനെ റേഡിയോ കഫേയുടെ സിനിമാസ്കോപ്പ് എന്ന റൗണ്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. മിനി ചേച്ചി ചെറുതായിട്ടൊന്ന് ചമ്മിയിട്ടുണ്ട് കേട്ടോ. മിനി റജി സാധാരണ റീവൈൻഡ് വരുമ്പോഴാണ് എല്ലാവരും ചമ്മുന്നത്. ഇത് റേഡിയോ കഫെ വന്നപ്പോൾ ഇന്ന് റീവൈൻഡ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് മിനി ചേച്ചി വന്നു. അപ്പം ഇനി പോയോന്നറിയില്ല. അപ്പം ഇന്ന് റീവൈൻഡ് അല്ല, ഇന്ന് റേഡിയോ കഫെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളെ ഫസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് സിനിമാസ്കോപ്പ്. ഇന്നത്തെ സിനിമാസ്കോപ്പിലെ ഫസ്റ്റ് ചോദ്യം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോമഡി, അതായത് ആ സിനിമയിൽ ആ ഒരു ഡയലോഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഡയലോഗ് മാത്രമല്ല, ബി ജി ഉണ്ട്, എല്ലാം കൂടെ മിക്സ്ഡ് ആണ്. ഇന്ന് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഡയലോഗ് ആ സിനിമയിൽ ഹൈലൈറ്റ് ആണ്. അപ്പോൾ ആ ഒരു ഹൈലൈറ്റ് ഒരു കുട്ടി ഡയലോഗാണ്, 8 സെക്കൻഡേ ഉള്ളൂ. പക്ഷെ ആ സിനിമയിൽ ഉടനീളം ആ ഡയലോഗ് വരുന്നുണ്ട്. ആ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതും ആ ഡയലോഗാണ്. അപ്പോൾ ഏത് ഡയലോഗാണെന്ന് ഞാൻ കേൾപ്പിച്ചുതരാം. സിനിമയുടെ പേരെന്താണെന്ന് 9495730333 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അറിയിക്കണം. ഡയലോഗ് കേട്ടോ. ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയുണ്ട്. വളരെ കോമഡി ആയിട്ടുള്ള ഒരു സിനിമയാണ്. കോമഡി ഉണ്ട്, നമുക്ക് കുറച്ച് വിഷമവും വരും, അങ്ങനെയുള്ള ഒരു സിനിമ. എല്ലാവരും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവും. കാരണം എല്ലാം നമ്മള് കൂടുതലും ഈ ഒരു ടൈപ്പ് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവരും. അപ്പൊ ആരൊക്കെയാണ് ഫസ്റ്റ് തന്നെ ആകാശ് ഉത്തര അയച്ചിട്ട്? തിരക്കടവിലേക്ക് ഒരു മുട്ട ഞാൻ കൊടുത്തിട്ടുണ്ട്. തെറ്റിപ്പോയി അല്ല, രണ്ടാമത്തത്. ഇത് കുറച്ച് പഴയ സിനിമയാണ് കേട്ടോ. അടുത്തത്, ഈ ഡയലോഗ് വേറൊരു സിനിമയിലുണ്ട്, അത് ശരിയാണ്, ആ കുഞ്ഞു ഡയലോഗ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ ഉടനീളം ഈ ഡയലോഗ് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഷീജ ചേച്ചി തെറ്റിപ്പോയി. യെസ്, ഫസ്റ്റ് പ്രൈസ് നമ്മുടെ സൽമയിത്ത. അടിച്ചു മോളെ, കറക്റ്റ് ആൻസർ ആണ് സൽമയിത്ത. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു സൽമ ജമാലുദ്ദീൻ കൊണ്ടുപോയി. ലക്ഷ്മി പ്രിയ ചേച്ചി, അല്ല അല്ല അല്ല, ആ ഒരു റേഞ്ചൊക്കെ പിടിച്ചോ. ആ ഒരു ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഫെബിൻ തെറ്റിപ്പോയി. അടുത്തത് നമ്മുടെ പേരും കൂടി ഒന്ന് വെക്കണേ, കാരണം ഈ അനില ചേച്ചി തെറ്റിപ്പോയി. എൽസി ചേച്ചി ആ കറക്റ്റ് ആണ്, പക്ഷെ അതിനകത്ത് എനിക്ക് സിനിമയുടെ, അത് തന്നെ സിനിമയുടെ പേര് പറയൂ. ആ ലക്ഷ്മി പ്രിയ ചേച്ചി, സെക്കൻഡ് പ്രൈസ് അങ്ങോട്ടേക്ക് കൊണ്ട്. ആദ്യം ഒന്ന് തെറ്റുപറ്റിയെങ്കിലും രണ്ടാമത് കറക്റ്റാക്കി. കറക്റ്റ് ആൻസർ എൽസി ചേച്ചിയുടെ. ഇതൊക്കെ ശരിയാണ്, നടൻ നടി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ ഉള്ളത് ശരിയാണ്. ഇനി ആ പേരും കൂടി പറഞ്ഞാൽ മതി. പിന്നെ സൽമയത്തേക്ക് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അടുത്തത് തേർഡ് പ്രൈസ് കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ ഷീജ ചേച്ചിയാണ്. കറക്റ്റ് ആൻസർ ഷീജ ദാസ്. മിനി ചേച്ചി അത്ര പുതിയതിലേക്ക് പോകണ്ട, അത്യാവശ്യം നല്ല പഴയ സിനിമ തന്നെയാണ്. അടുത്തത് അമ്പിളി ചേച്ചി, ലോട്ടറി അടിക്കുന്ന സിനിമയാണോ? നോ. എൽസി ചേച്ചി കറക്റ്റ് ആൻസർ ആണ്. ബെബിൻ വീണ്ടും തെറ്റിപ്പോയിട്ടോ. അനിലേട്ടാ കറക്റ്റ് ആൻസർ. രാജപ്പൻ ചേട്ടൻ കറക്റ്റ് ആൻസർ. ഒന്നും കൂടി ഞാൻ കേൾപ്പിച്ചു തരാം, ആരൊക്കെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമകൾ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇത് ആ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. കുറച്ച് ബാക്കിലേക്ക് പോണം. ഇനി ഒരു ക്ലൂ ഞാൻ തരാം. ഷേർലി ചേച്ചി കറക്റ്റ് ആൻസർ ആണ്. ആനയായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാ. ഒന്നും കൂടി ഞാൻ കേൾപ്പിച്ചുതരാം. ഇത്രയും ദേശത്തോടെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കണമെങ്കിൽ അത് ഏത് സിനിമയിലായിരിക്കും? അത് മാത്രല്ല, ഇത് കെ പി എസിൽ ഉള്ളത് ഇന്നസെന്റ് കോംബോയാണെന്ന് മനസ്സിലായല്ലോ. ഈ സിനിമയില് എപ്പോഴും ഈ കെ പി എസിൽ ഉള്ളത് ഇന്നസെന്റ് നോക്കൂ നോക്കൂ നോക്കിക്കൊണ്ടല്ലേ ഇരിക്കുന്നതെന്ന് പറയും. അത് ആ ത്രൂ ഔട്ട് ആ സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണ്. ഷീബ ചേച്ചി കറക്റ്റ് ആൻസർ. ലീന ചേച്ചി കറക്റ്റ് ആൻസർ. അപ്പൊ ഇത്രയും സമയത്ത് നമുക്ക് കൊടുത്താ പോരെ. ഇനി ബാക്കിയുള്ള എല്ലാവർക്കും ഞാൻ കൈയടി ഒന്ന് കൊടുത്തോട്ടെ. അന്ന ചേച്ചി ഉദ്ദേശിച്ചത് ശരി തന്നെയാണ്, ചെറിയൊരു വാക്കിലൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഗജകേസരി യോഗ ആണ് സിനിമയുടെ പേര് കേട്ടോ. ആനയുടെ സിനിമ ഉണ്ടല്ലോ, ആ സിനിമയാണ് കറക്റ്റ് ആൻസർ. അപ്പം മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞവരുണ്ട്, ഗോഡ് ഫാദർ പറഞ്ഞവരുണ്ട്. ഗോഡ് ഫാദറിലൊന്നും ഇതില്ല. മണിച്ചിത്രത്താഴില് അങ്ങനത്തെ ഒരു ഡയലോഗ് അല്ല, ഏകദേശം അതുമായിട്ട് ബന്ധമുള്ള ഒരു ഡയലോഗ് ഉണ്ട്. പക്ഷെ ത്രൂ ഔട്ട് ആ സിനിമയിൽ ഈ ഡയലോഗ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഗജകേസരി യോഗമാണ് കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ് കറക്റ്റ് ഉത്തരം പറഞ്ഞ എല്ലാവർക്കും. ഇനി അടുത്തത് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് ഒരു ബി ജി എം ആണ്. സൂപ്പർ ഹിറ്റ് സിനിമയിലേതാണ്, സൂപ്പർ ഹിറ്റ് സിനിമ. പക്ഷെ ആ സിനിമയിലെ മെയിൻ ബി ജി എം ഇതല്ല. സുജിത് ചേച്ചി, എന്റെ ദീപക്കുട്ടി എന്താണ്
തൊട്ടടുത്ത് ഞാൻ എന്തിനാ മുട്ട അങ്ങനെ മമ്പന്മാരും മമ്പത്തിമാരും തൊട്ടടുത്ത് ഞാൻ എന്തിനാ മുട്ട മേടിക്കുന്നതെന്ന് വിചാരിച്ച് സുജി ചേച്ചി മിണ്ടാണ്ടിരിക്കുകയാണ്. ഹിന്ദി പഠിച്ചിട്ട് വേണം തേക്കോ എന്നും പറയുന്നുണ്ടെന്ന്. ആ ഹിന്ദി പഠിക്ക് മെയിൻ കർത്താവായി വരുമ്പോൾ ഹുമ്മെന്ന് ചേർക്കണം, അതൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്. മുകേഷ് ഹിന്ദി പഠിപ്പിക്കാൻ വരുന്നത് നല്ല സിനിമയാ. ശരി, അടുത്ത ഡയലോഗ് അല്ല, അടുത്തത് ബി ജി എം ആണ്, സൂപ്പർ ഹിറ്റ് സിനിമയാണ്. അതിലെ മെയിൻ ബി ജി അല്ല, ഇത് ഇടയ്ക്കുള്ള ഒരു ബി ജി ആണ് കേട്ടോ.

ഏതാണ് ഈ ബിജിഎം? സൂപ്പർ ഹിറ്റ് സിനിമയാണ്, നമ്മളൊക്കെ ഇന്നും കാണണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമയാണ്. അതിൽ കോമഡിയിൽ വന്നിട്ട് നമ്മളെ ഒരു വിഷമത്തിലേക്ക് കൊണ്ടുവന്ന ഒരു സിനിമയാണ്. പിന്നെന്താണ് ക്ലൂ പറയാനുള്ളത്? മെയിൻ ബിജിഎം ഇതല്ല, അതിലെ ആ സിനിമയിലെ മെയിൻ ബിജിഎം അതല്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് ഈ ബിജിഎം കയറി വരുന്നത്. കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ, ഫസ്റ്റ് പ്രൈസ് തന്നെ നേടിയിരിക്കുന്നത് നമ്മുടെ സാനി ചേച്ചിയാണ്. കറക്റ്റ് ആൻസർ സാനി ചേച്ചി, വെരി ഗുഡ്. അപ്പൊ ഫസ്റ്റ് പ്രൈസ് അങ്ങോട്ടേക്ക് തന്നു, നമ്മുടെ ജയങ്കരേട്ടൻ അവിടെ പോയി. അടുത്തത് ലക്ഷ്മിപ്രിയ ചേച്ചി തെറ്റിപ്പോയി, സൽമൈത തെറ്റിപ്പോയി. ആ ദീപ, ഞാൻ സാനി, സാനി ചേച്ചി കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി കേൾക്കണം എന്നുണ്ടെങ്കിൽ പറയാ, ഞാൻ കേൾപ്പിച്ചുതരാം. ഒന്നും കൂടി കേൾപ്പിക്കണം, പെട്ടെന്ന് കേട്ടിട്ട് അങ്ങോട്ട് പിടി കിട്ടുന്നില്ല. എവിടെയോ ഒക്കെ കേട്ട് മറന്ന ഒരു ബിജിഎം പോലെ തോന്നുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി, തെറ്റിപ്പോയി. ഇതാരാണ്? അബിൻ, അബിൻ എന്നാണോ പേര്? ഒന്ന് പേരൊന്ന് മെൻഷൻ ചെയ്തേക്കണേ. ഷീജ ചേച്ചി തെറ്റിപ്പോയി, ലക്ഷ്മിപ്രിയ ചേച്ചി ഒന്നും കൂടി വേണം. പിന്നെന്താ, ഒന്നും കൂടി കേൾപ്പിക്കാമല്ലോ.

ഒരാളെ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് യെസ് ഫെബിൻ, കറക്റ്റ് ആൻസർ ഫെബിൻ. സെക്കൻഡ് പ്രൈസ് ഫെബിൻ കൊണ്ടുപോയി. ഇനി തേർഡ് പ്രൈസ് ആർക്കാണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് ഉത്തരം പറഞ്ഞിരിക്കുന്നത് മിനി എന്ന് പറഞ്ഞാൽ മതി. ആ ആ ആ ഓക്കെ ഓക്കെ. ഓ ഇവിടെ പേരുണ്ടായിരുന്നല്ലേ, ശരി. അടുത്തത് എൽസി ചേച്ചി അല്ല എൽസി ചേച്ചി, ഷേർല ചേച്ചി. മുട്ട മേടിക്കും ഞാൻ ഇന്ന്, ഞാൻ മുട്ട മേടിക്കും, എനിക്കറിയില്ല. അമ്പിളി ചേച്ചി തേർഡ് പ്രൈസ് അമ്പിളി ചേച്ചി കൊണ്ടുപോയി. കറക്റ്റ് ആൻസർ അമ്പിളി ചേച്ചി. ലക്ഷ്മി പറയും ചേച്ചി അതല്ല. ഈ സിനിമ ഈ സിനിമയിലെ ഏറ്റവും അതായത് രണ്ട് പേര് എങ്ങനെയാ ഞാൻ ക്ലൂ പറയേണ്ടത് എനിക്ക് അറിയില്ല. ക്ലൈമാക്സ് ഭയങ്കര നമുക്ക് വേദന നിറഞ്ഞ ക്ലൈമാക്സ് ആണ്. ലാലേട്ടന്റെ സിനിമയാണ് അത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ബീജത്തിന്റെ ആ ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ലാലേട്ടൻ മൂവിയിലാണ് ഇങ്ങനത്തെ ഭയങ്കര ഇമോഷണലിയിലുള്ള അല്ലെങ്കിൽ കുറച്ച് ഇതുപോലെയുള്ള ബീജിയംസ് വരുന്നത്. നമ്മുടെ മോഹൻലാലിന്റെ മൂവിയാണ്. അടുത്ത ഉത്തരം വരുമോ നോക്കട്ടെ. ഷീജ ചേച്ചി വേറെ ക്ലൂ എന്ന്, ആ ക്ലൂ പറഞ്ഞോണ്ടിരിക്കുന്നത് ചേച്ചി അമ്മ പറഞ്ഞിട്ട് അയക്കുന്നത്. അമ്മയുടെ നെയിം മിനി, ശരി ഓക്കെ. സൽമൈത്ത തെറ്റിപ്പോയി. സൽമൈത്ത അത്രത്തോളം ഒന്നും പുതിയതിലേക്ക് പോകണ്ട കേട്ടോ. ഷീബ ചേച്ചി കറക്റ്റ് ആൻസർ, ലീന ചേച്ചി കറക്റ്റ് ആൻസർ, അന്ന ചേച്ചി കുറച്ചും കൂടി ഒന്ന് മാറ്റി പിടിച്ച കിട്ടും. അനിലേട്ടാ കറക്റ്റ് ആൻസർ, രേഖ ചേച്ചി ഓപ്ഷനാ, ഓർ ഓർ ആ രണ്ടാമത്തെ ശരിയാ കേട്ടോ. എൽസി ചേച്ചി കറക്റ്റ് ആൻസർ, ആകാശേ കറക്റ്റ് ആൻസർ. ഇത് ഈ ഒരു സിനിമയിൽ ഞാൻ ഇപ്പൊ പോകും എന്ന് പറഞ്ഞിട്ട് പോയി പോയി പോയിട്ട് തിരിച്ച് പെട്ടിയായിട്ട് കയറി വരുന്ന ഒരാളുണ്ട്. അപ്പൊ ഈ ആള് പോകുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നായിക ഓടി വരുന്ന ഒരു സീനുണ്ട്. ഓടി വന്നിട്ട് ആ വാതുക്ക് നിൽക്കുമ്പോഴാണ് തിരിച്ചു വരുന്നത് കാണുന്നത്. അപ്പോ ഒരു പൂമാലയും കയ്യിൽ ഇങ്ങനെ പിടിച്ചത് രണ്ടായിട്ട് ഇങ്ങനെ കാണിക്കുമല്ലോ നമ്മളെ. ഇനിയിപ്പോ ഞാൻ കൂടുതൽ ക്ലൂ പറയേണ്ട ആവശ്യമില്ല. ഷീജ ചേച്ചി കറക്റ്റ് ആൻസർ, എത്ര നല്ല ക്ലൂ അല്ലേ ഞാൻ തന്നത്. അന്ന ചേച്ചി കറക്റ്റ് ആൻസർ, സൽമൈത്ത കറക്റ്റ് ആൻസർ, രാജപ്പൻ ചേട്ടൻ, ലക്ഷ്മി പ്രിയ ചേച്ചി, ഷേർല ചേച്ചി ഒക്കെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. എന്നാ പിടിച്ചോ ഒരു കൈയടി ഞാൻ തന്നേക്കാം. ഇതിലും വലിയ ക്ലോസ് സ്വപ്നങ്ങളിൽ മാത്രം ഫെബിൻ സൽമൈത്ത കിട്ടിപ്പോയിന്ന്. അയ്യാ ഇതിലും വല്ലാതെ ഞാനത് പറഞ്ഞ് നിങ്ങളതവിടെ ഇരുന്ന് കണ്ടു സിനിമ. എന്നിട്ട് നല്ല ക്ലോ, ഇതിലും വല്ല സ്വപ്നങ്ങളെ മാത്രം കറക്റ്റാ പറഞ്ഞത്. ശരി, ഞാനായതുകൊണ്ട് പാവം നിങ്ങളൊക്കെ എല്ലാവർക്കും ക്ലാപ്പ് തരണം എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഇനി അടുത്തത് എല്ലാവരും പറയും, വേഗം ഫോണിൽ കൈവച്ചോളൂ, ടൈപ്പ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരുന്നുള്ളൂ. വളരെ ഹിറ്റായിട്ടുള്ള ഒരു സിനിമയിലെ ഒരു ഡയലോഗ്, ഒരൊറ്റ ഡയലോഗ് ആ സിനിമയിൽ ഈ ഒരു ഡയലോഗേ പറയുന്നുള്ളൂ. മീൻസ് അങ്ങനെയല്ല, ഈ ഡയലോഗ് റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. അത് മതിയല്ലോ ഈ ഒരു സിനിമയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ഡയലോഗ് മതി നമുക്കിത് ഏത് സിനിമയാണെന്ന് അറിയാൻ. ഇനി ആദ്യം ആര് പറയുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലേഖ ചേച്ചി ചിത്രം കറക്റ്റ് ആൻസർ ആണ്. ഞാൻ സിനിമയുടെ പേര് നേരത്തെ പറഞ്ഞില്ലേ, ചിത്രമായിരുന്നു കേട്ടോ സിനിമ. ഓക്കെ കറക്റ്റ് ആൻസർ, ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് സബിനാണ്. കറക്റ്റ് ആൻസർ, ഇനിയിപ്പോ തുതരാ വരും കേട്ടോ. സെക്കൻഡ് പ്രൈസ് ആകാശ് ചിറക്കടവ്, കറക്റ്റ് ആൻസർ. തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് മിനി ചേച്ചി, കറക്റ്റ് ആൻസർ. ഓക്കെ സാനി ചേച്ചി കറക്റ്റ് ആൻസർ, അനിലേട്ടൻ കറക്റ്റ് ആൻസർ. ഇനി ഒന്നും കൂടി ഡയലോഗ് വേണോ? അയ്യോ തെറ്റിപ്പോയല്ലോ, ഇതാരാ പറഞ്ഞിരിക്കുന്നത്? അനില, അനില ചേച്ചി ഒന്നും കൂടി ഞാൻ ഡയലോഗ് കേൾപ്പിച്ചാലോ, കുഞ്ഞു ഡയലോഗ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാ, നടേശ കൊല്ലണ്ട എന്ന് പറയുന്നത്. ജയങ്കരേട്ടാ എവിടെ പോയിരിക്കുകയായിരുന്നു, വന്നതോ തെറ്റുത്തരവായിട്ട്. നടേശ കൊല്ലണ്ട എന്ന് പറയുന്ന ഒരു ഡയലോഗേ ഉള്ളൂ. രാജേന്ദ്രൻ എന്നൊരു പേരും പറയുന്നുണ്ട്. ഈ നടേശ കൊല്ലണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡയലോഗ് പറയുന്ന ആള് ആ ഒരൊറ്റ ഡയലോഗിൽ ആ സിനിമ കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ട് നമ്മൾ ആ ഡയലോഗ് ഓർത്തിരിക്കുകയാണ്. അത് മാത്രമല്ല പല ആൾക്കാരും ട്രോളിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നടേശ കൊല്ലണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. ശരി, അടുത്തതായിട്ട് ഷീബ ചേച്ചി കറക്റ്റ് ആൻസർ, അന്ന ചേച്ചി കറക്റ്റ് ആൻസർ, രാജപ്പൻ ചേട്ടൻ കറക്റ്റ് ആൻസർ, ലേഖ ചേച്ചി കറക്റ്റ് ആൻസർ. ഇനി ആരെങ്കിലും കറക്റ്റ് ആൻസർ പറയോ പറയോ എന്ന് നമുക്ക് നോക്കാം. ഒന്നും കൂടി ഞാൻ കേൾപ്പിച്ചേരാം. ഒരുപാട് പഴയ മൂവി ഒന്നും അല്ല കേട്ടോ. നടേശ കൊല്ലണ്ട എന്ന് പറഞ്ഞിട്ട് കിട്ടിയത് മുഴുവനും വാരി കൂട്ടിയിട്ട് പിന്നെ തിരിച്ചു പോകുവാ സിനിമയില്. അടുത്തത് ലീന ചേച്ചി കറക്റ്റ് ആൻസർ, സൽമൈത്ത ഒട്ട വേണോ, അമ്പിളി ചേച്ചി കറക്റ്റ് ആൻസർ, ഷേർല ചേച്ചി, ലക്ഷ്മിപ്രിയ ചേച്ചി എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞ സ്ഥിതിക്ക് ക്ലാപ്പ്. കൂടുതൽ നമ്മൾ ഇനി ക്ലൂ കൊടുക്കണം അല്ലേ. കറക്റ്റ് ആൻസർ ആണ് ജ്യോതി ചേച്ചി, കറക്റ്റ് ആൻസർ. അനിലേട്ടൻ ഒരു ക്ലൂ തന്നിട്ടുണ്ട്, ആ ക്ലൂ ഞാൻ പറയണോ? സവാരി ഗിരി ഗിരി ഗിരി ഗിരി ഗിരി
ആ ഒരു ക്ലൂ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലൂ കേട്ട് പറഞ്ഞു. രേഖ ചേച്ചി കറക്റ്റ് ആൻസർ. പിന്നെ നമുക്ക് അടുത്തത് അനില ചേച്ചി കറക്റ്റ് ആൻസർ. അനില ചേട്ടൻ ഇനി ഇതിൽ വലിയൊരു ക്ലൂവിന് മിണ്ടിപ്പോരുത് കേട്ടോ. അപ്പൊ ഞാൻ ഉത്തരം പറയാൻ പോവാ. രാവണ പ്രഭു ജയങ്കരേട്ടന് സവാരി ഗിരി ഗിരി ഗിരി കേട്ടപ്പോഴാണ് മനസ്സിലായത്. രാവണ പ്രഭുവിലല്ലേ നടേശ കൊല്ലണ്ടാന്ന് പറഞ്ഞിട്ട് വിജയരാഘവൻ അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് എന്താ മാസ ഡയലോഗാണല്ലേ. നമ്മളിത് ഇപ്പോഴും ആലോചിച്ച് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തത് സൽമയത്തേക്കൊക്കെ ഇപ്പോഴും ഷീജ ചേച്ചി കറക്റ്റ് ആൻസർ ആണ്. രാവണ പ്രഭു, രാവണ പ്രഭുവിലെ ഡയലോഗായിരുന്നു അത്. അങ്ങനെ നമ്മുടെ സിനിമാ സ്കോപ്പ് എന്ന റൗണ്ട് അതിഗംഭീരമായിട്ട് പൂർത്തിയായിരിക്കുകയാണ്. ഇനി നമ്മളൊരു പാട്ട് കേൾക്കും. പാട്ടിന് ശേഷം അടുത്ത ഗംഭീര റൗണ്ടുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി റേഡിയോ കഫേ. This is Radio Cafe.

അങ്ങനെ നമ്മൾ റേഡിയോ കഫേയിലെ സെക്കൻഡ് റൗണ്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഹൈഡ് ആൻഡ് സീക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹൈഡ് ആൻഡ് സീക്കിൽ നിങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ജി കെ അല്ലേ എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുസൃതി ചോദ്യം എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം പലരും ഓടും, ഓടുന്ന സ്റ്റിക്കർ ഇടും, അയ്യോ ഞങ്ങളില്ലേന്ന് പറയും. പക്ഷെ എന്നാലും ആ ഓടുന്ന സ്റ്റിക്കർ ഇട്ടാലും നിങ്ങൾ പങ്കെടുക്കും എന്നുള്ളതാണ് എൻ്റെ ഈ കുസൃതി ചോദ്യത്തിൻ്റെ എനിക്ക് കിട്ടുന്ന ഒരു വിജയം എന്ന് പറയുന്നത്. ഷംസുദിനിക്ക എത്തി, കാരണം ഇനിയിപ്പോൾ ടാലൻറ്റ് ഓഫ് ദി ഡേ ആണല്ലോ, ആ ടൈമായപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗുഡ് ഈവനിങ് ഷംസുദിനിക്ക. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ കുസൃതി ചോദ്യം നിങ്ങളുടെ ബുദ്ധി പരീക്ഷിക്കാനുള്ള. ജി കെ കാട്ടി നിങ്ങൾ തല പുകയ്ക്കേണ്ടതാണ് കേട്ടോ ഇത്. മറ്റേനൊക്കെ ഒറ്റ ഉത്തരേ കാണുള്ളൂ, ഇതിനൊരു 1000 ഉത്തരം നിങ്ങളുടെ കയ്യിൽ കാണും. ഒന്നാമത്തെ ചോദ്യം, നോക്കുമ്പോൾ നമ്മളെ നോക്കും, ചിരിക്കുമ്പോൾ നമ്മളെ നോക്കി ചിരിക്കും, പക്ഷെ നമ്മൾ അടിച്ച തിരിച്ചടിക്കില്ല, അത്ര പാവമാണ്, ആരാണത്? നോക്കുമ്പോൾ നമ്മളെ നോക്കും, ചിരിക്കുമ്പോൾ നമ്മളെ നോക്കി ചിരിക്കും, പക്ഷെ നമ്മൾ അടിച്ചാൽ തിരിച്ചടിക്കില്ല, എന്താണത്? ഓ, എല്ലാരും ഭയങ്കര ബുദ്ധിയുള്ളവരായല്ലോ. ഏയ്, ഇതിൽ നിന്ന് എനിക്കിനി ആർക്ക് ഫസ്റ്റ് കൊടുക്കും, ആർക്ക് സെക്കൻഡ് കൊടുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കൺഫ്യൂഷൻ. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ലീന ചേച്ചി, ലീന ചേച്ചി എടുക്കാൻ വേണ്ടി പലരുടെ വേറെ ആരൊക്കെയോ. ലീന ചേച്ചി, കറക്റ്റ് ആൻസർ, ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ലീന ചേച്ചി. ഇനി അടുത്തത് കൊടുക്കാനായിട്ട് ഞാൻ നോക്കുമ്പം കാണുന്നത് ആരാണെന്നറിയുമോ? നമ്മുടെ ജ്യോതി ചേച്ചി. ജ്യോതി ചേച്ചി, കറക്റ്റ് ആൻസർ. കണ്ടോ, ജ്യോതി ചേച്ചിയൊക്കെ അധികമൊന്നും നമ്മുടെ റേഡിയോ കഫേയിൽ എത്തി വന്നിട്ടില്ല, എന്നിട്ട് പോലും ഇതിലൊക്കെ ചിന്തിച്ചുത്തരം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം പുരോഗമിച്ചു എന്നുള്ളതാ. അമ്പിളി ചേച്ചിയാണ് തേർഡ് പ്രൈസ് കൊണ്ടിരിക്കുന്നത്. കണ്ട, അമ്പിളി ചേച്ചി ഓക്കെ മോളെ എന്ന് പറഞ്ഞു പോകുന്ന ആളാണ് ഇപ്പം ദേ പ്രൈസും കൊണ്ട് പോയിരിക്കുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രൈസ് എന്ന് പറയുന്നത് എൻ്റെ ഈ കൈയുടെയാണ്, ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പം അങ്ങനെ 3 പ്രൈസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി തീർന്നില്ല, അനിലേട്ടൻ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ട്, മിനി ചേച്ചി കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ആകാശ് കറക്റ്റ് ആൻസർ. ഒരാളെങ്കിലും ഒരു തെറ്റുത്തരം പറയൂ പ്ലീസ്. അടുത്തത് കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത് അനിൽ ചേച്ചി കറക്റ്റ് ആൻസർ, സൽമൈത്ത കറക്റ്റ് ആൻസർ, സുജ ചേച്ചി കറക്റ്റ് ആൻസർ. സുജ ചേച്ചിക്ക് പിന്നെ ഇതിൽ പുലിയാണ്. ഷീജ ചേച്ചി കറക്റ്റ് ആൻസർ, രാജപ്പൻ ചേട്ടൻ കറക്റ്റ് ആൻസർ, അന്ന ചേച്ചി കറക്റ്റ് ആൻസർ. ഇന്ന് എൽസ ചേച്ചിയുടെ മുത്താണ്. തെറ്റിപ്പോയി. അതെന്താണ് ആ ഉത്തരം ഒന്ന് ആലോചിക്കുക. അങ്ങനെയല്ല, നമ്മൾ നോക്കുമ്പോൾ നമ്മളെ നോക്കും, ചിരിക്കുമ്പോൾ നമ്മളെ നോക്കി ചിരിക്കും, പക്ഷെ നമ്മൾ അടിച്ചാൽ തിരിച്ചടിക്കില്ല, അത്രേ ഉള്ളൂ. മിനി ചേച്ചി ആണോന്നല്ല, കറക്റ്റ് ആൻസർ. സാനി ചേച്ചി കറക്റ്റ് ആൻസർ, രേഖ ചേച്ചി, ലിസി ചേച്ചി, ലേഖ ചേച്ചി. ഓ ശരിയോട് ശരി. ഫെബിൻ, ആശ ചേച്ചി, കണ്ടോ എവിടെയായിരുന്നു ആശ ചേച്ചി തൊടുപുഴക്കാരി. ഷീബ ചേച്ചി, ജയങ്കരേട്ടൻ, ഷംസുദിനിക്ക, അനിലേട്ടൻ. ഹാ, കറക്റ്റ് ആൻസർ. പിന്നെ അനിലേട്ടനായിട്ട് പറയുകയും ചെയ്ത് അടിച്ചാലുണ്ടല്ലോ, വിവരം അറിയും, കൈമുറിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാ, ചുമ്മാണ്ടല്ല. ശരി, അപ്പം നോക്കുമ്പോൾ നമ്മളെ നോക്കും, ചിരിക്കുമ്പോൾ നമ്മളെ നോക്കി ചിരിക്കും, പക്ഷെ നമ്മൾ അടിച്ചാൽ തിരിച്ചടിക്കില്ല, എന്താണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, കണ്ണാടി. എൽസി ചേച്ചി ദീപ വിഷമിക്കേണ്ട, ഒരു തെറ്റുതരം പാവേന്നാണ് കേട്ടോ ഉത്തരം പറഞ്ഞത്. ഞാനുണ്ട് കൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതാണ്. ആരെങ്കിലും ഒരാളെങ്കിലും എൻ്റെ കൂടെ കട്ടക്ക് നിന്ന നമുക്ക് ഈ റൗണ്ട് നമ്മളങ്ങ് അടിച്ചു പൊളിക്കും. ശരി, അടുത്തത് ചിന്തിക്കേണ്ടതാണ്. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ചിന്തിക്കുക കേട്ടോ. ഒരു ഇരുണ്ട മുറിയിൽ ഒരു മെഴുകുതിരിയും മണ്ണെണ്ണ വിളക്കും വിറകടുപ്പും ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരൊറ്റ തീപ്പെട്ടിക്കുള്ളിൽ മാത്രമാണുള്ളത്. നിങ്ങൾ ആദ്യം ഏതാണ് കത്തിക്കുക? എന്ത് കത്തിച്ചാലാണ്? തീ മെഴുകുതിരിയുണ്ട്, മണ്ണെണ്ണ വിളക്കുണ്ട്, വിറകടുപ്പുണ്ട്, ഏതായിരിക്കും ആദ്യം കത്തിക്കുക? എങ്ങനെയാണ് ആ ഇരുണ്ട മുറിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും പുരോഗമിച്ചിരിക്കുന്നു. മിനി ചേച്ചി ഫസ്റ്റ് പ്രൈസ് കൊണ്ടുപോയി, കറക്റ്റ് ആൻസർ. ഞാൻ അഭിമാനിക്കുന്നുണ്ട് ഇതിൽ. രേഖ ചേച്ചി, കണ്ടോ, വല്ലപ്പോഴും വന്നാലെന്താ രേഖ ചേച്ചിക്ക് ആ ഒരു നമ്മൾ പറയില്ലേ ഒരു പഴഞ്ചിലുണ്ടല്ലോ, ഞാൻ മറന്നുപോയി. ആ, അപ്പം എന്തായാലും രേഖ ചേച്ചിക്ക് സെക്കൻഡ് പ്രൈസ് വല്ലപ്പോഴേ വരുള്ളൂ. എന്നാൽ ആ ഒരു ഗുണം ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് കൊണ്ടേ. കറക്റ്റ് ആൻസർ. അടുത്തത് സുജ ചേച്ചി, കറക്റ്റ് ആൻസർ. തേർഡ് പ്രൈസ് സുജി ചേച്ചിക്ക് കൊടുത്തിരിക്കുന്നു. ആരെങ്കിലും ഒരു തെറ്റുത്തരം അയക്കണേ. അന്ന ചേച്ചി കറക്റ്റ് ആൻസർ, ലേഖ ചേച്ചി കറക്റ്റ് ആൻസർ. യെസ്, തെറ്റുത്തരവുമായിട്ട് ഇന്ന് എത്തിയിരിക്കുന്നത് ആരാണ്? നമ്മുടെ ജ്യോതി ചേച്ചിയാണ്. ജ്യോതി ചേച്ചിക്ക് കഴിയില്ല, തെറ്റിപ്പോയി. പക്ഷെ എന്നാലും എനിക്ക് സന്തോഷമുണ്ട്, ജ്യോതി ചേച്ചി സന്തോഷമുണ്ട്. അത് അത് മതി, അതാണ് നമുക്ക് ബെസ്റ്റായിട്ട് വേണ്ടത്. ലീന ചേച്ചി, കണ്ടോ, രണ്ടാമത് ലീന ചേച്ചി. ദീപ, ഞാനുണ്ട് കൂട്ട്, ഒരു തെറ്റുത്തരല്ലേ, രണ്ട് തെറ്റുത്തരം ഞാൻ പറയുന്നത്. കറക്റ്റ് ആൻസർ അല്ല, അതാണോ, അതാണോ ഓപ്ഷൻ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഒന്നും കൂടി ശരിക്കും കേൾക്ക്. മെഴുകുതിരി, മണ്ണെണ്ണ വിളക്ക്, വിറകടുപ്പ്, എന്തായിരിക്കും ആദ്യം കത്തിക്കുക എന്നുള്ളതാണ്. അടുത്തത്
ഉത്തരം നമ്മുടെ അനില ചേച്ചി. കറക്റ്റ് ആൻസർ ലിസി ചേച്ചി, കറക്റ്റ് ആൻസർ ജയങ്കരേട്ടൻ, കറക്റ്റ് ആൻസർ ലിസി ചേച്ചിയുടെ ഞാൻ കറക്റ്റ് ആൻസർ അനിലേട്ടൻ, കറക്റ്റ് ആൻസർ സൽമൈത്ത്. ഒന്നും കൂടി പറയണേ ദീപാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഇരുണ്ട മുറിയിൽ സൽമൈത്ത് നിൽക്കുകയാണ്. ഒരു മെഴുകുതിരിയുണ്ട്, മണ്ണെണ്ണ വിളക്കുണ്ട്, വിറകെടുപ്പുണ്ട്, കയ്യിൽ ഒരൊറ്റ തീപ്പൊടിക്കുള്ളു മാത്രമേ ഉള്ളൂ. ഏതായിരിക്കും സൽമൈത്ത് കത്തിക്കുന്നത്? ഒരൊറ്റ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. ഏതാണേലും ശരിയായിട്ടുള്ളത് എടുക്കുക, എനിക്ക് അത്ര പറയാനുള്ളൂ. ആകാശേ കറക്റ്റ് ആൻസർ, ശംസുദ്രിക്ക കറക്റ്റ് ആൻസർ, രാജപ്പൻ ചേട്ടൻ, ലക്ഷ്മിപ്രിയ ചേച്ചി കണ്ട കറക്റ്റ് ആൻസർ, ആശി ചേച്ചി കറക്റ്റ് ആൻസർ, സാനി ചേച്ചി കറക്റ്റ് ആൻസർ ആണ്. ഇന്ന് കറക്റ്റ് ആൻസർ പറഞ്ഞു അടുത്ത്. ജ്യോതി ചേച്ചി ഇപ്പൊ ശരിയായി കറക്റ്റ് ആൻസർ. ഷീജ ചേച്ചി, ഷീജ ചേച്ചി, അതങ്ങനെ ഇരിക്കട്ടെ ഉത്തരം കേട്ടോ. മണ്ണെണ്ണ ഒഴിച്ചടുപ്പിൽ കത്തിച്ചാൽ എന്ത് സംഭവിക്കും? കത്തും, മൊത്തത്തിൽ കത്തും. ഷീബ ചേച്ചി, ആ ഷീബ ചേച്ചി ഇതൊന്നല്ല കത്തിക്കുന്നത്, ഗ്യാസ് അങ്ങോട്ട് ഓൺ ചെയ്യും, ഗ്യാസ് കത്തിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ലീന ചേച്ചി മെഴുകുതിരിയെ കത്തിക്കുള്ളൂ. പിന്നെ നമ്മളൊക്കെ എപ്പോഴാണെങ്കിലും നമുക്ക് മെഴുകുതിരിയാണ് ഒരു ആശ്രയം. എൽസി ചേച്ചി ഇപ്പൊ കറക്റ്റായി. അമ്പിളി ചേച്ചി കറക്റ്റ്. സൽമൈത്ത, സൽമൈത്ത മണ്ണെണ്ണ വിളക്ക്, പണ്ടൊക്കെ നമ്മൾ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പാടുണ്ടോ മണ്ണെണ്ണ വിളക്ക്? കറക്റ്റ് ആൻസർ ഫെബിൻ. ബിനി ചേച്ചി കറക്റ്റ് ആൻസർ. ഇനി ഞാൻ ഉത്തരം പറയാൻ പോവാ. തീപ്പെട്ടിക്കൊള്ളി, അത് കത്തിച്ചാലല്ലേ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും നമുക്ക് കത്തിക്കാൻ പറ്റുള്ളൂ. എന്താണ് ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒരു ഇരുണ്ട മുറിയിൽ മെഴുകുതിരിയും മണ്ണെണ്ണ വിളക്കും വിറകെടുപ്പും ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരൊറ്റ തീപ്പെട്ടിക്കൊള്ളി മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ഏത് കത്തിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെഴുകുതിരി കത്തിക്കണമെങ്കിൽ ആദ്യം കത്തിക്കേണ്ടത് തീപ്പെട്ടിക്കൊള്ളിയല്ലേ? ആ തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചാലല്ലേ മെഴുകുതിരി കത്തിക്കാനും മണ്ണെണ്ണ വിളക്ക് കത്തിക്കാനും വിറകെടുപ്പ് കത്തിക്കാനും പറ്റുള്ളൂ. എന്താണ് കുട്ടികളെ ഇത്, എത്ര പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്? ഷീജ ചേച്ചി അടുപ്പ് കത്തിക്കും, കത്തി അടുപ്പ് കത്തിയതാകുമെന്ന്. സൽമൈത്ത, ഇങ്ങനെയുള്ള ഓരോരോ ഉത്തരങ്ങളായിട്ട് ദീപ വന്നോളും എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കർ തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഞാനൊരു കൈ കൊടുക്കട്ടെ. യെസ്, അങ്ങനെ കൈയ്യടി ഞാൻ കൊടുത്തിരിക്കുകയാണ്. രണ്ട് ചോദ്യം പോരെ, നമുക്ക് രണ്ട് ചോദ്യത്തിനുള്ള സമയമുള്ളൂ. ഇനി നിങ്ങൾക്ക് പാട്ട് കേൾക്കാനുള്ള ഒരു സമയം വേണം, പിന്നെ നിങ്ങൾക്ക് പാട്ട് അയക്കാനുള്ള സമയം വേണം. ഇതൊക്കെ ഈ ഒരു പാട്ടിൻ്റെ ഇടയിൽ വേണം നിങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം തരാണ്. അപ്പം നമുക്ക് പാട്ട് കേൾക്കാം. പാട്ട് കേട്ടിട്ട് വരുമ്പോഴേക്ക് അപ്പോൾ വിചാരിക്കും പെട്ടെന്ന് തീർന്നു എന്ന് വിചാരിക്കും. പക്ഷെ 4 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി പാട്ട് കേൾക്കണം, അതിനുശേഷം നിങ്ങളുടെ പാട്ട് അയക്കണം. നിങ്ങൾക്ക് ഒരുപാട് പരിപാടികളില്ലേ? അപ്പം അതുകൊണ്ട് 5 മണിക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ പാട്ടിലേക്ക് പോകണം. അത് ഇപ്പം ഇത്രയും ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാട്ട് ഏത് വേണമെന്ന് പോലും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം പാട്ട് സെറ്റായി. എന്താണ് ഷീജ ചേച്ചി, ഷീജ ചേച്ചി എൻ്റെ ദീപേ. ഊഹ്, ഷീജ ചേച്ചി എന്തൊക്കെയോ എന്നെ പറയുന്നു കേട്ടോ. ഷീജ ചേച്ചിക്ക് നേരിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് അവിടെ ഒരു ഒരു ഒരു കുട്ടിയുടെ ഒരു വീഡിയോ ഇട്ട് എന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്. രാജപ്പൻ ചേട്ടൻ, ചോദ്യം ഇനിയും പോരട്ടെ എന്ന്. സമയമില്ലല്ലോ രാജപ്പൻ ചേട്ടാ, ഞാൻ പാട്ടിടാൻ പോവാണ്. ആ സമയത്ത് നിങ്ങളുടെ പാട്ടുകൾ 9495730333 എന്ന നമ്പറിലേക്ക് അയച്ചോളൂ. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുത് ഉണ്ടാവോ?
2: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
3: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
0: റേഡിയോ കഫേ. This is Radio Cafe. Radio Cafe. Talent of the day.
5: ടാലന്റ് ഓഫ് ദി ഡേയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ സംസാരിച്ച് സമയം കളയുന്നില്ല, നിങ്ങളുടെ പാട്ടുകൾ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരുടെയും പാട്ടുകൾ, ഓരോരുത്തരുടെയും നല്ല നല്ല മധുരമുള്ള പാട്ടുകൾ നമുക്ക് കേൾക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ LC ചേച്ചി പാട്ട് പാടിയിട്ടുണ്ട്, അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.

എന്താണ് ബാക്കിൽ ഒരു ചിരിയൊക്കെ കൊള്ളാലോ അൽസ ചേച്ചി. പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ബാക്കിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നന്നായിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ഷീജ ചേച്ചിയാണ്. ഷീജ ചേച്ചിയുടെ ദാസേട്ടന്റെ പിറന്നാളായിരുന്നു കേട്ടോ ഇന്ന്. അപ്പൊ ദാസേട്ടന് വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ പിറന്നാളാശംസ പ്ലസ് ഷീജ ചേച്ചിയുടെ ഒരു പാട്ടും കൂടി.

0: ഓക്കെ ഷീജ ചേച്ചി, സൂപ്പർ സൂപ്പർ. അപ്പൊ ദാസേട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പാട്ടായിരുന്നു. നെക്സ്റ്റ് നമ്മുടെ ജയങ്കരേട്ടൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്.
1: വെൺചന്ദ്രലേഖയോരപ്സരസ്ത്രീ വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ തരും അപ്സരസ്ത്രീ. വെൺചന്ദ്രലേഖയോരപ്സരസ്ത്രീ.
0: നന്നായിട്ടുണ്ട് ജയങ്കരേട്ടാ, സൂപ്പർ. നെക്സ്റ്റ് നമ്മുടെ ആകാശ് ചിറക്കടവ്. ആകാശിന്റെ ഒരു പാട്ട് കേൾക്കാം.

എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവ

0: ഓക്കെ, സാനി ചേച്ചി സൂപ്പർ, അനിൽ ചേട്ടൻ എല്ലാവരുടെയും സൂപ്പർ സോങ്. ഷീജ ചേച്ചി എൽസിയുടെ എൽസിയെ കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ഓർക്ക്. ഓക്കെ, ശംസുദിനിക്കടെ ഒരു പാട്ടും കൂടിയുണ്ട്.
1: കല്ലിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എന്റെ മനസ്സിൽ കൈമണി തന്നലായി പുൽകാൻ നീ വന്നു. വട്ടം കിഴക്ക് പൊട്ടുകുത്തി കാന്തി പരന്നു, കാണാത്ത

0: ജന്മം ഈ ഒരു ജന്മം വന്നായി ചേരാൻ നീ വന്നു.
1: ഓക്കേ ശംസുദിനിക്ക, ഓക്കേ ശംസുദിനിക്ക, സൂപ്പർ. നെക്സ്റ്റ് അമ്പിളി ചേച്ചി ഒരു പാട്ട് പാടിയിട്ടുണ്ട്.

0: ഓക്കെ, കുറച്ചാണെങ്കിലും നല്ല പാട്ട്. ശരി, അപ്പൊ ഷീജ ചേച്ചി, സാനി നന്നായി പാടുന്നുണ്ട്, ആകാശ്, ശങ്കർ, എൽസി, ലിസി, ഷംസുക്ക എല്ലാവരും സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കൂടി ഉള്ള ഒരു കയ്യടി തരട്ടെ. അപ്പൊ ശരി, അപ്പൊ എന്തായാലും ഇന്നത്തെ റേഡിയോ കഫേയിൽ നിന്ന് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺഡ് റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4. ടൈം സെറ്റ്
2: 5 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക്

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തിൽ പടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപടികളാക്കുവാനും ഭംഗിയായി ക്ലീനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തിൽ പടി തുകലശ്ശേരി.

0: മിത്താരം, ഒരുപിടി നാട്ടുനന്മയുടെ പകർന്നാട്ടം.
1: നാടൻ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് ഈണമാണ്. എന്നാൽ ആ ഈണങ്ങൾക്കപ്പുറം ഒരു ജനതയുടെ ജീവിതവും ചരിത്രവും സംസ്കാരവും ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അത്തരത്തിൽ കേരളത്തിന്റെ ജനകീയ പൈതൃകത്തിൽ ഏറ്റവും വിലപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്നവയാണ് വായ്മൊഴിപ്പാട്ടുകൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ എഴുത്തിലൂടെയല്ല, വായ്മൊഴിയിലൂടെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറപ്പെട്ട പാട്ടുകളാണ് വായ്മൊഴിപ്പാട്ടുകൾ. ഇവയ്ക്ക് ഒരു പ്രത്യേക രചയിതാവില്ല. ഒരു ഗ്രാമത്തിന്റെ അനുഭവങ്ങളും ഒരു സമൂഹത്തിന്റെ വികാരങ്ങളും കാലക്രമേണ രൂപം കൊണ്ട് ജനങ്ങളുടെ നാവിലൂടെ സഞ്ചരിച്ചെത്തിയതാണ് ഈ പാട്ടുകൾ. കേരളത്തിന്റെ ഗ്രാമീണ ജീവിതം ഒരിക്കൽ പാട്ടുകളോട് ചേർന്നായിരുന്നു. നെൽപ്പാടങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അധ്വാനത്തിന്റെ ക്ഷീണം കുറയ്ക്കാൻ പാടിയ കൃഷിപ്പാട്ടുകൾ, കുഞ്ഞിനെ ഉറക്കാൻ അമ്മ പാടിയ താരാട്ടുപാട്ടുകൾ, വിവാഹ വീടുകളിലെ കല്യാണപ്പാട്ടുകൾ, വള്ളം തുഴയുമ്പോൾ താളം നൽകുന്ന വഞ്ചിപ്പാട്ടുകൾ, കുട്ടികളുടെ കളികളിലെ കളിപ്പാട്ടുകൾ, ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിനും അങ്ങനെ ഓരോ പാട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വായ്മൊഴിപ്പാട്ടുകൾ വെറും സംഗീതമല്ല, ഒരു സമൂഹത്തിന്റെ ജീവചരിത്രം കൂടിയാണ്. ഈ പാട്ടുകളുടെ മറ്റൊരു പ്രത്യേകത അവയുടെ ലാളിത്യമാണ്. സാഹിത്യത്തിന്റെ കൃത്രിമതയോ അലങ്കാരങ്ങളോ ഇവയിൽ അധികമില്ല. സാധാരണക്കാരുടെ ഭാഷ, അവരുടെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, പ്രതീക്ഷകൾ, വിശ്വാസങ്ങൾ, അധ്വാനം, പ്രകൃതിയോടുള്ള അവരുടെ അടുപ്പം, ഇതെല്ലാം വളരെ സ്വാഭാവികമായി ഈ പാട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. രസകരമായ മറ്റൊരു കാര്യം, ഒരേ വായ്മൊഴിപ്പാട്ടിന് തന്നെ ഓരോ പ്രദേശങ്ങളിലും ചെറിയ വ്യത്യാസങ്ങൾ കാണാം. വരികളിലോ ഈണത്തിലോ മാറ്റമുണ്ടാകാം. കാരണം ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചല്ല ഈ പാട്ടുകൾ പഠിച്ചത്, കേട്ടറിഞ്ഞും പാടിപ്പഠിച്ചുമാണ് അവ തലമുറകളിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഓരോ നാടും അതിൽ സ്വന്തം നിറം ചേർത്തു. ഇന്ന് കാലം മാറിയിരിക്കുന്നു. യന്ത്രങ്ങൾ അധ്വാനത്തിന്റെ വലിയൊരു ഭാഗം ഏറ്റെടുത്തിരിക്കുന്നു. പഴയ കൂട്ടായ്മകളും ഗ്രാമീണ ജീവിത രീതികളും

മാറിക്കൊണ്ടിരിക്കുന്നു. അതിനൊപ്പം വായ്മൊഴിപ്പാട്ടുകളും പതിയെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് അകലുന്നതായി ഒരു ചെറിയ തോന്നലുമുണ്ട്. എന്നിരുന്നാലും ജനകീയ കലാമേളകളിലൂടെയും ഗവേഷകരുടെ പഠനങ്ങളിലൂടെയും കലാകാരന്മാരുടെ അവതരണങ്ങളിലൂടെയും ഈ പാട്ടുകൾ ഇന്നും ജീവിക്കുന്നു. ഇന്ന് മിത്താരത്തിലൂടെ മനോഹരമായിട്ടുള്ള ഒരു നാടൻ പാട്ട് കേൾക്കാം. ഒപ്പം മിത്താരത്തിൽ നിന്ന് വിട പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലൈനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 6 o'clock. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകം 1. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: 22,36,00,000 രൂപ ചെലവഴിച്ചാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, ഒരു എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൌണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൌകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യമേറെയുള്ള തലശ്ശേരിയുടെ വികസനത്തിന് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം മുതൽക്കൂട്ടാകും. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന പയ്യന്നൂർ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്.
0: രാജ്യത്തെ ജയിലുകളിൽ കഴിയുന്ന പ്രായം ചെന്നവരും ഗുരുതര രോഗബാധിതരുമായ തടവുകാരെ നേരത്തെ മോചിപ്പിക്കുന്നതിന് സമഗ്രമായ നയം രൂപീകരിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീംകോടതി നിർദ്ദേശം. വിഷയത്തിൽ ഏകീകൃത സംവിധാനം ഉറപ്പാക്കുന്നതിന് 3 മാസത്തിനകം നയം രൂപീകരിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇത്തരം തടവുകാരെ മോചിപ്പിക്കുന്നതിന് മാനുഷികവും ഏകീകൃതവുമായ ചട്ടക്കൂട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയാണ് പരമോന്നത കോടതിയുടെ ഉത്തരവ്. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്താവുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു.
2: All the technology that is there, which has been developed by me, myself, am I a servant or master of that technology? That has to be decided ultimately. And that technology is to be used always for the people. What is the use of my technology in the four walls of laboratory if it doesn't come out of four walls and goes to the people who is standing there in the queue?
0: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ഭക്ഷ്യ സംരംഭങ്ങൾക്കുള്ള പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യുവജനങ്ങളുടെയും ഭക്ഷ്യ സംരംഭകരുടെയും പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്തർക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി മന്ത്രി ടി സിദ്ദിഖ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയിലെത്തിയത്. അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന 10% ധനവിനിയോഗ പരിധിയിലാണ് ഇളവ് നൽകുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം എത്രനാൾ തുടരേണ്ടി വരുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കാനാകില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയതായും കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ടത് ബാധ്യതയാണെന്നും അദ്ദേഹം അറിയിച്ചു. വനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി ചില്ലുകുപ്പികളിൽ കുടിവെള്ളം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കാട്ടുപന്നികളെ ഷൂട്ടർമാരെ ഉപയോഗിച്ച് കൊല്ലുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഈ മാസം 21 ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. ഈ മാസം 20 വരെ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഈ മാസം 20 പ്രഖ്യാപിക്കും. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജില്ലാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദം പൂർത്തിയായ ശേഷമാണ് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: CBSE 9-ാം ക്ലാസ് പാഠ്യപദ്ധതിയിൽ 3-ാമതൊരു ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. ഈ പ്രായത്തിൽ പുതിയൊരു ഭാഷ പഠിക്കുന്നത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് പരമോന്നത കോടതി നിരീക്ഷിച്ചു. 3-ാം ഭാഷ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ 9-ാം ക്ലാസിന് പകരം 5-ാം ക്ലാസിലോ 6-ാം ക്ലാസിലോ തന്നെ ഉൾപ്പെടുത്തണമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ത്രിഭാഷ പദ്ധതിയോടൊപ്പം പ്രാദേശിക ഭാഷ പഠിക്കാനുള്ള അവസരം കൂടി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ഹിന്ദി പ്രചാരസഭ നടത്തിവരുന്ന വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്തെ ആദ്യ ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് പരിപാടിക്കാണ് തുടക്കം കുറിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഗവേഷണങ്ങൾക്കായി ദീർഘകാലം ബഹിരാകാശത്ത് ചെലവഴിക്കേണ്ടി വരുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പഠിക്കാനാണ് ബയോ ആസ്ട്രോനോട്ടിക്സിൽ ആരംഭിക്കുന്ന ഈ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ബഹിരാകാശ യാത്രക്കിടെ മനുഷ്യരുടെ അവയവങ്ങളിലും കോശങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമഗ്രമായി മനസ്സിലാക്കും വിധമുള്ള പഠനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തും. അമേരിക്കയിലും റഷ്യയിലും അടക്കം 3-ലേറെ കേന്ദ്രങ്ങൾ ഇത്തരം പഠനം നടത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കാരുടെ ശാരീരിക സവിശേഷതകൾക്ക് അനുസരിച്ചുള്ള പഠനങ്ങൾക്ക് ഈ ഫെലോഷിപ്പ് അവസരമൊരുക്കും.
0: KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയുടെ പ്രയോജനം ഇതുവരെ 3.81 കോടി പേർക്ക് ലഭിച്ചതായി മന്ത്രി CP ജോൺ. പുരുഷ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർവതി പുത്തനാറിലൂടെ വേളി കഠിനംകുളം സൌരോർജ്ജ ബോട്ട് സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണത്തിൽ ഇനി വീടുകളും ക്ഷേത്രങ്ങളും ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രാമായണ മാസാചരണ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വറുതിയുടെ കർക്കടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കടകവും കള്ളക്കർക്കടകവും കൂടിയാണ്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ഇന്ന് പൂജകളൊന്നും തന്നെയില്ല. നാളെ പുലർച്ചെ മുതൽ നടയടയ്ക്കുന്ന ഈ മാസം 21 വരെ പൂജകൾ നടക്കും. തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ നടക്കുന്ന ആനയൂട്ടിൽ 55 ആനകൾ പങ്കെടുക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: മലയാള മാസമായ കർക്കിടകമൊന്നിനാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആന സംഗമമായ തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് നടക്കുന്നത്. 10 ആണ്ടുകളായി മുടക്കമില്ലാതെ നടക്കുന്ന ആനയൂട്ടിൽ 50 ൽ പരം ആനകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേക ഔഷധക്കൂട്ടുകൾ അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുക. മനുഷ്യരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നതുപോലെ തന്നെ മൃഗങ്ങളുടെയും പ്രത്യേകിച്ച് ആനകളുടെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നത് കണക്കിലെടുത്താണ് മിഥുനം വിടവാങ്ങി കർക്കിടകം പുലരുന്ന ഈ നാളിൽ തന്നെ ആനയൂട്ട് നടത്തുന്നത്.
0: വെയിൽസിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 15 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 90 റൺസ് എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. അഴിമതിയുടെ കേന്ദ്രമായി PSC മാറിയതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കഴിഞ്ഞ 10 വർഷത്തെ നിയമന നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഹയർ സെക്കൻഡറി 1-ാം വർഷ പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമെന്ന്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
6: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 7 o'clock. 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി തടികൾ വൃത്തിയായി ഉരുപടികളാക്കുവാനും ഭംഗിയായി ക്ലീനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: ജനതയുടെ വികാരം നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മൈക്ക് ഫസ്റ്റ് 90.4 ലൂടെ മിത്

വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

ഇഷ്ടഗാനങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്നെനിക്കറിയാം. സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ ഒരു ടൈമിൽ ഇഷ്ടഗാനങ്ങളൊക്കെ കേൾക്കാനും കേൾപ്പിക്കാനും ഒക്കെ ആയിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് സോങ്സ് ഓഫ് ഡിമാൻഡുമായിട്ട് കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. അപ്പം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ഞാൻ ആ സോങ്സ് ഓഫ് ഡിമാൻഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയുള്ള 1 മണിക്കൂർ ആഘോഷിക്കാം. എന്തെങ്കിലും പാട്ടൊക്കെ കേൾക്കാനായിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്ന് പറഞ്ഞു തന്നേക്കാം. 0409 273333. ഇതാണ് നമ്മുടെ നമ്പർ. ഇതിലേക്ക് വിളിച്ചിട്ട് ഏത് പാട്ടാണോ കേൾക്കാൻ തോന്നുന്നത് അത് ജസ്റ്റ് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ആ പാട്ട് പ്ലേ ചെയ്ത് തന്നിരിക്കും. സത്യം. അപ്പം എന്തായാലും പാട്ടൊക്കെ കേൾക്കാനായിട്ട് റെഡിയാണ് എന്നറിയാം. നമുക്ക് തുടക്കം തന്നെ നല്ലൊരു പാട്ടിലേക്ക് പോയാലോ. എനിക്ക് പൊതുവേ തമിഴ് സോങ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു റൊമാൻറ്റിക് സോങ് ആണ് ഇനി വരാൻ പോകുന്നത്. ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് പാട്ടാണ് വേണ്ടത് എന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചിട്ട് വിളിക്കാൻ മറക്കണ്ട. വിളിക്കേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തന്നേക്കാം. 0469 273333. അപ്പോൾ ദാ വരുന്നു പാട്ട്, കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. അപ്പൊ ഇന്നേരം നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ട്, ആരാണ് എന്ന് നോക്കിക്കളയാം. ഹലോ,
1: അടുത്തൊരു കോളർ അല്ല, ആദ്യ കോളർ.
0: ആദ്യ കോളർ ആണെങ്കിലും അടുത്ത കോളർ ആണെങ്കിലും ആരാണിത്?
1: ഞാൻ ഷാജു മടത്തമ്പടി.
0: യെസ്, എന്നുണ്ട് വിശേഷം ചേട്ടാ? സുഖായിരിക്കുന്നു?
1: നല്ല സുഖായിരിക്കുന്നു,
0: സുഖായിട്ടിരിക്കുന്നു. ചായ കുടിച്ചായിരുന്നോ?
1: ചായ
0: ഒക്കെ കുടിച്ചു. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഉദയനന്റെ മകൻ മൂന്നില്ലേ, അതാസത്തെ പറയാം, മംഗലം കുന്നില് മാൻപേട്.
0: ഇഷ്ടാണോ ഈ ഒരു പാട്ട്?
1: ആ പാട്ട് വളരെ ഇഷ്ടമാണ്.
0: വളരെ ഇഷ്ടമുള്ള ഈ പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാം, നമുക്ക് അങ്ങനെ വേർതിരിവൊന്നും ഇല്ല അല്ലേ? ഓക്കെ കേട്ടോ, അപ്പൊ എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. എന്നെ വിളിക്കുക, നമ്മളെ വിളിച്ചത് ഷാജു ചേട്ടനായിരുന്നു. അങ്ങനെ ചേട്ടൻ ആവശ്യപ്പെട്ട മംഗലം കുന്നിലെ മാൻപേടയോ എന്ന് തുടങ്ങുന്ന ദാസേട്ടൻ ആലപിച്ച മനോഹരമായിട്ടുള്ള ഗാനമാണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്. എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാട്ടോ. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: മുടി കൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടി കൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ടാരാണ് എന്ന് നോക്കിക്കളയാം. ഹലോ, എന്തോ, എന്നാണ്ടോ വിശേഷം രഘുചേട്ടൻ? സുഖായിട്ടിരിക്കുന്നു. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
7: രാമായണക്കാറ്റ്
6: എന്നുള്ള പാട്ടാണ് വേണ്ടത്. ഓക്കെ, നാളെ 1st ആയതുകൊണ്ടാണോ? ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മൾ വിളിച്ചത് രഘുചേട്ടനായിരുന്നു. അപ്പോൾ രാമായണ കാറ്റ് എന്ന് തുടങ്ങുന്ന സോങ് ആണ് ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു പാട്ട് തന്നെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. അടുത്തൊരു മെസ്സേജും കൂടിയുണ്ട്, അതിലേക്ക് പോയിട്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം. ഗുഡ് ഈവനിങ് അപർണ. വേദനകൾ നൽകുന്ന ജനവാതിലുകൾ അടച്ചിടുക തന്നെ വേണം. കാഴ്ചകൾ എത്ര മനോഹരമായാലും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി, സുഖനിദ്ര എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീധരൻ അവണൂർ. ശ്രീധരൻ ചേട്ടനും നല്ലൊരു ശുഭരാത്രി ഞാനും അങ്ങോട്ട് തരികയാണ്. ഇനി നമുക്ക് രഘുചേട്ടൻ ആവശ്യപ്പെട്ട പാട്ട് കേൾക്കണം. ദാ വരുന്ന പാട്ട്, കേട്ടുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. അപ്പോൾ നമ്മുടെ കൂടെ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്, ആരാണ് എന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം. ഞാൻ ഷംസുദ്ദീൻ കരൂപ്പടന.
0: നമസ്കാരം ഷംസുദ്ദീനിക്കാം,
1: എന്നാണ് വിശേഷം?
0: സുഖമായിട്ടിരിക്കുന്നു. അവിടെ എന്തുണ്ട് വിശേഷം?
1: ഇവിടെ സുഖം. നല്ല സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ കേൾക്കുമ്പോ എങ്ങനെ രണ്ട് പാട്ട് ചോദിക്കാം ഇരിക്കും. അപ്പൊ അങ്ങനെ ഒന്ന് ചോദിച്ചാണ്,
0: ഏത് പാട്ടാ വേണ്ടത്?
1: അത് നമുക്ക് വേണ്ടത് ഗോപിക വസന്തം എന്ന പാട്ടില്ലേ. ഗോപിക വസന്തം തേടി വനമാലി, ഈ പാട്ട് ഞാൻ നീട്ടി പാടില്ല. കാരണം ചില ശ്രോതാക്കൾക്ക് അതൊരു ബുദ്ധിമുട്ടാവരുത്, നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കും. അപ്പൊ നമ്മുടെ സഹൃദവാണിയിലെ എല്ലാ ഗ്രൂപ്പിലെ എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും വേണ്ടി പാട്ട്. ഓക്കെ,
0: തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ വിളിച്ചത് ഷംസുദ്ദീനിക്കായിരുന്നു. ആ ഒരു പാട്ട് രണ്ടുപേരും നമുക്ക് പാടിത്തരികയും ചെയ്തു. അപ്പൊ എന്തായാലും ആ ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് ഒരു മെസ്സേജ് ഉണ്ട് കേട്ടോ. കുന്നോളം ഇല്ലെങ്കിലും കുന്നിക്കുരുവോളം സ്നേഹവും സന്തോഷവും കരുതലും കൊടുത്താൽ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് അത് മതി അവരുടെ മനസ്സ് നിറയാൻ. ശുഭരാത്രി എന്ന് പറഞ്ഞ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ബാബുസ് നട്ടാശ്ശേരിയാണ്. ബാബു ചേട്ടനും ഫാമിലിക്ക് നല്ലൊരു ശുഭരാത്രി ഞാനും അങ്ങോട്ട് തരുവാണ്. ഇനി നമുക്ക് പാട്ടിലേക്ക് പോവാം. താ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. സമയം 7 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ ഒരു ടൈമിൽ എന്റെ കൂടെ മറ്റൊരാളുണ്ട് കേട്ടോ. ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ,
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം ആനന്ദൻ ചേട്ടൻ.
2: അതെ, ആനന്ദൻ.
1: എന്നാ ഉണ്ട് വിശേഷം തിലാനൂരിൽ? അത് അവിടെ മാത്രല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും നാളെ ആരംഭിക്കുന്നത്.
2: അപ്പം അതിനോട് വെച്ച് നമ്മുടെ കണ്ണൂര് ചില എന്താ പറയണത്, എല്ലാം അമ്പലങ്ങളിലും കാവുകളിലെല്ലാം ഭക്തി സാന്ദ്രമായ ഒരു നിമിഷം തന്നെയാണ് ഇനി അങ്ങോട്ട് ഒരു മാസത്തോളം.
1: അതെ അതെ.
2: പിന്നെ അതുപോലെ തന്നെ അപ്പം നമ്മുടെ ചില നമ്മുടെ കാവിലടക്കം ചില കാവിലെന്ന് വെച്ചാൽ വൈകുന്നേരം ചെണ്ടമുട്ടും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന് നമ്മുടെ ഇവിടെ സന്ധ്യാവേലാന്ന് പറയും ഇനി.
1: ആണല്ലേ? ഓക്കെ, അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ, ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്.
2: ഒരു മാസം ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ സത്യവരായാലും ചെണ്ടമുട്ട് എന്ന് പറഞ്ഞാല് നമ്മളെ ഓരോ തെയ്യങ്ങൾ ഇറങ്ങുന്നതിനനുസരിച്ചിന്റെ ആ ഒരു ഇതിലായിരിക്കും ചെണ്ടമുട്ട് ഉണ്ടാവുക.
1: ആണ്, ഓക്കെ. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
2: അപ്പൊ അതിനോട് വന്നിട്ട് തന്നെ കർക്കിടകം തുടങ്ങാൻ പോകുന്നതിനോടനുബന്ധിച്ച് തന്നെ രാമൻ ശ്രീരാമൻ ഉള്ള പാട്ടാണ് കേൾക്കേണ്ടത്.
1: ഡെഡിക്കേഷൻ ഉണ്ടോ?
2: ഡെഡിക്കേഷൻ പിന്നെ എല്ലാവർക്കും ഭക്തി സാന്ദ്രമായ ഈ നിമിഷത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ആയിരിക്കുന്നില്ല, എല്ലാ എന്റെ മേക്കാസിലെ സഹോദരി സഹോദരന്മാർക്കുമായി ഞാൻ ഈ ഗാനം സമർപ്പിക്കുന്നു.
1: ഓക്കെ, ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി അങ്ങ് കൊടുത്തേക്കാട്ടോ.
2: ഓക്കെ,
1: വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മളെ വിളിച്ചത് ആനന്ദൻ ചേട്ടനായിരുന്നു. അപ്പൊ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ദാ വരുന്നു പാട്ട്, കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇഷ്ടഗാനങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ്. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് മുന്നോട്ട് പോയി. സമയം എന്തായി എന്നറിയണ്ടേ? സമയം 7 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ പതിയെ എവിടെന്നോ ഒരു വിശപ്പ് എന്നൊരു തോന്നലൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നൊരു സമയമാണ്. ഈ ഒരു ടൈമിൽ എൻ്റെ കൂടെ ഒരാളുണ്ട്. ആരാണ് എന്ന് നോക്കാം. ഹലോ.
1: ഹലോ അപർണക്കുട്ടി.
0: എന്തോ നദീർത്ത?
1: അതെ, കൊറേ ആയി രാത്രിയെ വിളിച്ചിട്ട്.
0: സത്യം, കൊറേ ആയി വിളിച്ചിട്ട്. ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് വേണ്ട പാട്ട് ഇങ്ങനാന്ന് സിനിമയിലെ വെള്ളിച്ചില്ലം ചിതറി.
0: ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എനിക്ക് ഡെഡിക്കേഷൻ പിന്നെ പ്രതീക്ഷിക്കാതെ എന്റെ കാതോരം കൂപ്പിലെ ഗീതക്കുട്ടി ഒരു വാര് വന്നപ്പോ വീട്ടില് വന്നു, കൂടെ അനിയന്റെ വാര്യം പിന്നെ രണ്ടും ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഉച്ചക്ക് ഒരു 3:30 എത്തി. വൈകിട്ട് ചായയും പത്തിരിയും കറിയും കഴിച്ച് കുറച്ചൊക്കെ അവിടെ ഇരുന്നിട്ട് വൈകിട്ട് പൊയ്ക്കതാ ട്രെയിനെ കൊണ്ടാക്കിട്ട് പോയിക്ക വന്നിട്ടുണ്ട്.
0: ആണല്ലേ,
1: ഒരുപാട് സന്തോഷമായി. മോളെ പ്രതീക്ഷിക്കാതെ വന്നത്
0: ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും വീണ്ടും ആ ഒരു
1: ഡെഡിക്കേഷന് ഗീതക്കുട്ടിക്കും അവരെ കൂടെ ഉള്ള ടീമിനും പിന്നെ എന്റെ കാതോരം കൂട്ടുകാർക്കും പിന്നെ എനിക്ക് റേഡിയോ വഴി കിട്ടിയ അജി ലിജോ ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു. അതുപോലെ ആനന്ദന്റെ ജസ്നയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. പിന്നെ റേഡിയോ കേട്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും അതുപോലെ എന്റെ അപർണ കുട്ടിക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ.
0: ഓക്കെ, താങ്ക് യു. ഇത്തയ്ക്കും നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരുകയാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മളെ വിളിച്ചത് നദീർത്തയായിരുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷിക്കാതെ ഉണ്ടായ കൂടിക്കാഴ്ചയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒപ്പം ഇത്തെ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ചിന്തിക്കൂ, സമ്മാനം നേടൂ. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് ഫർക്കീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരമായിരിക്കും. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333, 9495730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.
1: ഇഷ്ടമുള്ള പാട്ടുകളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഒരാളുണ്ട്, ഒരാളെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ആളോട് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ, ഹലോ, ആണ്ടവൻ ആദ്യമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആണോ? അയ്യോ, എനിക്ക് ഓർമ്മ വരുന്നില്ല. ആണ്, ഓക്കെ. ഏത് പാട്ടാ വേണ്ടത്?
2: ഇരിക്കുന്നത്
1: കേരളയിലെ. ഓക്കെ, ഏത് പാട്ടാ വേണ്ടത്?
2: ആ,
1: തെരിയും. എനിക്കിതൊന്നും
2: പുരിയാതെ.
1: അയ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞു.
2: എന്നാ
1: മലയാളത്തിൽ പേശലാം വാ. ഓക്കെ, ഏത് പാട്ടാ വേണ്ടത്? ഏത് പാട്ടാ വേണ്ടത് ഈ പാവപ്പെട്ട മെക്കാനിക്കിനെ?
2: ഞാന് രജനി പാട്ട് കേട്ടു, വിജയുടെ പാട്ട് കേട്ടു. അപ്പൊ വിജയുടെ പാട്ട് എനിക്ക് തരാന്ന് പറഞ്ഞു. അത് മതിയല്ലോ.
1: എന്നിട്ട് എന്നോട് ജാനകി അമ്മയുടെ പാട്ട് ചോദിച്ചതോ?
2: ജാനകി അമ്മയുടെ പാട്ട് എനിക്ക് അത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു, ജാനകി അമ്മ എന്ന് പറഞ്ഞാൽ മെനഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്.
1: എന്നാ നമുക്ക് ജാനകി അമ്മയുടെ പാട്ട് കേട്ടാലോ?
2: ഞാന്
1: ഓക്കെ, എന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊഴപ്പില്ല. എന്തോ, ആലപ്പുഴയിലല്ല വീട്, വൈക്കത്താണ് വീട്. നമ്മൾ ആദ്യമായിട്ടാണ്
2: സംസാരിക്കുന്നത്. രാവിലെ പോലെ വൈകുന്നേരം വരെ കേൾക്കുന്നുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ
1: ആണല്ലേ. ഓക്കെ,
2: സോങ് ആണ് കേട്ടോ. അന്ന് ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞാൽ കല്യാണി, പിന്നെ കുറ്റൂർ ആകാശം കാര്, ഇതെല്ലാം ഞങ്ങളെ ഒരു ഇതുണ്ടായിരുന്നു. സുമേഷ്, എല്ലാരും ഞങ്ങളൊരു ഇതുണ്ടായിരുന്നു. അത് ഇപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് വിളിക്കാറില്ല. ഇന്ന് അതായത് ഒരു തോന്നി വിളിച്ചതേ
1: ഉള്ളൂ.
2: ആണ്ടവൻ.
1: ഓക്കെ, അപ്പൊ എന്തായാലും ആണ്ടവൻ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ട് ഞാൻ ഇവിടെ തന്നേക്കാം. ഓക്കെ, ഓക്കെ കേട്ടോ. അപ്പൊ എന്തായാലും വീണ്ടും വിളിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ വിളിച്ചത് ആണ്ടവൻ ചേട്ടനായിരുന്നു. ഒരുപാട് സംസാരിച്ചു ആദ്യം എന്നെ ഇട്ട് ഇച്ചിരി വട്ടം കറക്കി. കാരണം വേറെ ഒന്നുമില്ല, തമിഴ് നമുക്ക് ഒരുപാട് വിജയണ്ണന്റെ മൂവീസ് കണ്ടെങ്കിലും നമുക്കങ്ങോട്ട് പറയാനായിട്ടൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. എങ്കിലും എനിക്കറിയാവുന്ന ഭാഷയിലൊക്കെ പറഞ്ഞു. പിന്നീടാണ് പറഞ്ഞത് മലയാളം അറിയാമെന്ന്. ഓക്കെ, സാരമില്ല. എന്തായാലും ആവശ്യപ്പെട്ട പാട്ട് സംഘത്തിൽ പാടാതെ കവിത എന്ന ജാനകി അമ്മയുടെ സോങ് ആണ്. അപ്പൊ ആ ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

சிந்தித்தேன் பாய்கின்ற உறவை.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവാ?

0: മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

0: ഇഷ്ടമുള്ള പാട്ടുകളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു തമിഴ് സോങ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. തമിഴ് എനിക്കൊരു ട്രോമയായി മാറിയത് കുറച്ചുമായിരുന്നു. പക്ഷേ നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ ഇങ്ങനെ തമിഴും മറ്റ് ഭാഷകളും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ചെറിയ പേടി, ഒരു വിറവൽ, അതുണ്ടാകുന്നത് സ്വാഭാവികമാണല്ലേ. അങ്ങനെ എൻ്റെ പേടിയൊക്കെ മാറി ഞാൻ എന്താ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ട് തിരികെ എത്തുമ്പോൾ എൻ്റെ കൂടെ മറ്റൊരാളുണ്ട്. ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ,
1: നമസ്കാരം.
0: ജോമോൻ ചേട്ടൻ, എന്നാ ഉണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഓക്കെ, അപ്പൊ ഏത് പാട്ടാ വേണ്ടത്? ഇഷ്ടാണോ ഈ ഒരു പാട്ട്? ഓക്കെ, എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. ജോമോൻ ചേട്ടനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. നീരാടുവാൻ, നിളയിൽ നീരാടുവാൻ എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള ഗാനമാണ് ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു പാട്ടിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് എനിക്കൊരു മെസ്സേജ് ഉണ്ട്. ജീവിതം സന്തോഷമാക്കാൻ ആവശ്യമുള്ളതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ചിന്തകൾ മാറ്റിയാൽ ജീവിതം മാറി മറിയും. നന്ദിയോട് ജീവിക്കുക. ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുക, അതാണ് യഥാർത്ഥ ജീവിതം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്ന നാരായണ നായർ ചേട്ടനാണ് ഏറ്റുമാനൂരിൽ നിന്ന്. ചേട്ടനും നല്ലൊരു ശുഭരാത്രി അങ്ങോട്ട് തരുകയാണ്. നമ്മുടെ ഗിരീഷ് ഏട്ടൻ എരമല്ലൂരിൽ നിന്ന് പതിവ് പോലെ ഒരു ശുഭരാത്രി ഇവിടെ തന്നിട്ടുണ്ട്. ചേട്ടൻ ഫാമിലിക്ക് നല്ലൊരു ശുഭരാത്രി ഞാനും അങ്ങോട്ട് തരുകയാണ്. ഇനി ഞാൻ ഇവിടുന്ന് പതിയെ ടാറ്റ ബൈ ബൈ പറയുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും, മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം സോങ്സ് ഓൺ ഡിമാൻഡ്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ്.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: സീറോ ഡെലിവറി
2: യെസ്.
1: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
2: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
1: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
2: ഫോൺ 7012-58-6661.
1: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: ഹൈ ഹലോ, റേഡിയോ മാക് ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ ഈ രുചിക്കൂട്ടിൽ ഞാൻ പറയാൻ പോകുന്നത് റാഡിഷ് അഥവാ നമ്മള് മുള്ളങ്കി എന്ന് വിളിക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, അത് ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ്. അപ്പൊ ഇന്ന് പല വീടുകളിൽ ഇത് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട് നമ്മുടെ സാമ്പാറിലോ സാലഡിലോ അച്ചാറിലോ ഒക്കെ ആയിരിക്കും. പക്ഷെ തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും ചേർത്ത് തയ്യാറാക്കുന്ന നമ്മുടെ കേരള സ്റ്റൈലിലെ ഒരു റാഡിഷ് കറിയുണ്ട്. ഒരിക്കലും നമ്മൾ ഇത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വെജിറ്റബിള് നമ്മുടെ അടുക്കളയിലെ സ്ഥിരം അതിഥിയാകും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അപ്പൊ വളരെ സോഫ്റ്റ് ആയിട്ട് വേവിച്ച റാഡിഷിന്റെ സ്വാഭാവികമായിട്ടുള്ള മധുരവും തേങ്ങയുടെ ക്രീമി ആയിട്ടുള്ള രുചിയും കറിവേപ്പിലയുടെ ഒരു നല്ലൊരു സ്മെല്ലുണ്ടല്ലോ, ഇതെല്ലാം കൂടി ഒത്തുചേരുമ്പോൾ ലഭിക്കുന്ന ടേസ്റ്റ് എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് കഴിച്ചെന്ന് മനസ്സിലാക്കണം. ചൂട് ചോറിനൊപ്പം മാത്രമല്ല ചപ്പാത്തി, കപ്പ, ദോശ, അപ്പം ഇതിനൊപ്പവും ഈ കറി മികച്ചൊരു കൂട്ടാണ്. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ചൂടോടെ കഴിക്കുമ്പോൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ വിഭവമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. അപ്പൊ ഇന്ന് ഞാൻ ഈ റാഡിഷ് വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. പിന്നെ ഇതിൽ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ. ആരോഗ്യത്തിന്, ദഹനത്തിന് സഹായിക്കും. വിറ്റമിൻ സി, പൊട്ടാസ്യം, ആന്റി ഓക്സിഡൻസ് ഇതിന്റെയൊക്കെ നല്ല ഉറവിടമാണ്. പിന്നെ ശരീരത്തിന് ഉന്മേഷം കൂട്ടാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് റാഡിഷ്. അപ്പൊ കുറഞ്ഞ കലോറിയേ ഉള്ളൂ ഇതിൽ, അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണക്രമം ഒക്കെ പിന്തുടരുന്നവർക്കും ഇതൊരു മികച്ച ആഹാരമായിരിക്കും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാഡിഷ് 2 എണ്ണം, ചെറിയ ഉള്ളി 10 എണ്ണം, പച്ചമുളക് ഒരു 3 എണ്ണം, അത് നീളത്തിൽ പിളർന്നത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്, തേങ്ങാ ചിരകിയത് 1 കപ്പ്, ജീരകം 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി 2 അല്ലി, പിന്നെ ചെറിയ ഉള്ളി 2 എണ്ണം വേണം, കറിവേപ്പില 5-6 തണ്ട്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കടുക് ആവശ്യത്തിന്, ഉലുവ 1 നുള്ള്, വറ്റൽമുളക് 2 എണ്ണം, കറിവേപ്പില 2 തണ്ട്. ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ റാഡിഷ് വെച്ചിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ റാഡിഷ്, ചെറിയ ഉള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, ഉപ്പ്, വെള്ളം, തേങ്ങാ ചിറകിയത്, ജീരകം, വെളുത്തുള്ളി, പിന്നെ 2 ഉള്ളിയും കൂടെ മാറ്റി വെച്ചേക്കണം, കറിവേപ്പില, വെളിച്ചെണ്ണ, കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില. ആദ്യം നമ്മൾ റാഡിഷ് നന്നായിട്ട് കഴുകി അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഏകദേശം 1 ഇഞ്ച് വലുപ്പത്തിൽ കഷ്ണങ്ങളാക്കാം. കഷ്ണങ്ങൾ ഒരുപാട് ചെറുതാക്കണ്ട കേട്ടോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വേവുമ്പോഴേക്കും അതിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് ആകെ പാടെ മാറിപ്പോവും. അതുകൊണ്ട് ഒരുപാട് ചെറുതാക്കണ്ട. ഇനി ഒരു പാത്രത്തിൽ റാഡിഷ് കഷ്ണങ്ങൾ, ചെറിയ ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. റാഡിഷ് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വേവിച്ചാൽ മതി. അപ്പൊ അത് വേവുന്ന സമയത്ത് നമുക്ക് പിന്നെ ചെയ്യേണ്ടത് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ അരപ്പാണ് കറിക്ക് നല്ല കട്ടിയും അതുപോലെ തന്നെ നമ്മുടെ കേരള സ്റ്റൈലിലുള്ള ഒരു ടേസ്റ്റും നൽകുന്നത്. അങ്ങനെ ഈ ഒരു കൂട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഈ റാഡിഷ് വെന്ത് കഴിഞ്ഞിട്ട് ഈ തേങ്ങാ മിക്സ് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഏകദേശം 2-3 മിനിറ്റ് അതുവരെ ചൂടാക്കണം. തേങ്ങ ചേർത്ത ശേഷം ഒരുപാട് തിളപ്പിക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി ഒരു ചെറിയ പാനില് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് ഒട്ടിക്കുക. ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുമല്ലോ ആ ടൈം വരെ മൂപ്പിക്കുക. എന്നിട്ട് ഈ ഒരു താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചിട്ട് മൂടി വെച്ച് 5 മിനിറ്റിന് ശേഷം വിളമ്പിയാൽ ആ ഒരു താളിപ്പിന്റെ രുചി കറിയിൽ നന്നായിട്ട് കലർന്നിരിക്കും. പിന്നെ ലാസ്റ്റ് ഇതിന്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിട്ട് നമുക്ക് കൈ നേടാനുള്ള ചെറിയ ടിപ്സ് ഉണ്ട്. ലാസ്റ്റ് കട്ടത്തൈര് ചേർത്ത് കഴിഞ്ഞാൽ, അതായത് 1 ടീസ്പൂൺ മതി, പുളിയോടുകൂടിയുള്ള ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ 1 നുള്ള് കുരുമുളക് ചേർത്താലും നല്ലതായിരിക്കും. വെളിച്ചെണ്ണയുടെ അളവ് കുറയ്ക്കാതിരിക്കുക, അതാണ് ഈ കറിയുടെ നാടൻ രുചിയുടെ ഒരു പ്രധാന രഹസ്യം എന്ന് പറയുന്നത്. ഇനിയിപ്പോ പിറ്റേ ദിവസം നമ്മൾ ചൂടാക്കി കഴിച്ചാലും കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പച്ചമുളകൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു റാഡിഷ് കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലൊരു ആഡിഷുണ്ടെങ്കിൽ പതിവ് സാമ്പാറിന് പകരം ഈ ഒരു കേരള സ്റ്റൈൽ കറി തയ്യാറാക്കണം. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
2: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012-58-6661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
0: ശമയം.

കരുത്തുള്ള തലമുടി വേണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് ആരുമില്ലല്ലേ. കരുത്തുള്ള തലമുടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഷോർട്ട് ഹെയർ ആയിരിക്കും. നല്ല ഷോർട്ട് ഹെയർ ആണെങ്കിൽ കരുത്തുണ്ടെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാകും അല്ലേ. ഒരുപാട് പേർക്ക് മുടിക്ക് നീളം വേണം എന്നായിരിക്കും ആഗ്രഹം, പക്ഷെ അതിനേക്കാൾ ഭംഗി നമ്മുടെ മുടി നല്ല തിക്കായിട്ട് കിടക്കുന്നത് കാണാനാണ്. അപ്പോൾ തിക്കായിട്ട് മുടി കിടക്കാൻ അല്ലെങ്കിൽ മുടിക്ക് നല്ല കരുത്ത് കിട്ടാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജെ അപർണ. നമ്മളൊക്കെ സ്ഥിരം ഒഴിവാക്കുന്ന ഒരു ഐറ്റം ആണ് കഞ്ഞിവെള്ളം അല്ലെ. അപ്പോ ഇനി ഇത് കളയാൻ നിൽക്കണ്ട. കഞ്ഞിവെള്ളം അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. നമ്മുടെ തലമുടിയുടെ ആരോഗ്യത്തിന് കഞ്ഞിവെള്ളത്തെക്കാൾ ബെറ്റർ ഒരു ഔഷധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന് ഇരുന്ന് ആലോചിക്കേണ്ടി വരും. കാരണം അത്രയേറെ ഗുണങ്ങളാണ് കേട്ടോ ഈ കഞ്ഞിവെള്ളത്തിനുള്ളത്. അപ്പൊ മുടിക്ക് കരുത്ത് കിട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനും ആയിട്ട് കഞ്ഞിവെള്ളം എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കിയാലോ. ഇതിനായിട്ട് തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നല്ല കട്ടയായിട്ടിരിക്കുന്ന കഞ്ഞിവെള്ളമില്ലേ, അതാണ് വേണ്ടത്. അത് എണ്ണയിൽ ചാലിച്ച് തലയിൽ തേക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് ഒരു തിളക്കം കിട്ടാനും ഉള്ളു കിട്ടാനും ഒക്കെ സഹായിക്കും. ഇനി ഇത് നമുക്ക് എന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എണ്ണയൊക്കെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. എപ്പോഴും ഇതൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. എങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനിയിപ്പോ കഞ്ഞിവെള്ളം തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുന്നത് അത്ര ഇഷ്ടമല്ല, അതിന്റെ സ്മെല്ലൊന്നും ഇഷ്ടമല്ല എങ്കിൽ രാവിലെ കുറച്ച് അരിയെടുത്ത് വെള്ളത്തിലിട്ട് വെക്കുക. ആ വെള്ളം, അതായത് ആ അരി കുതിർന്നു വരുന്നൊരു വെള്ളം ഉണ്ടല്ലോ, അതെടുക്കുക. അതിലേക്ക് അല്പം അലോവേര ജെല്ലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുക. ഈ നമ്മൾ ടോണറൊക്കെ യൂസ് ചെയ്യില്ലേ, അതുപോലെ ഇത് നമുക്ക് തലയോട്ടിയിൽ സ്പ്രേ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാകില്ല. അപ്പൊ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് മുടിക്ക് കരുത്തും അതുപോലെ തന്നെ തിളക്കവും കിട്ടാനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി ആരും ഈ ഒരു ട്രിക്ക് അറിഞ്ഞിട്ട് കഞ്ഞിവെള്ളം വേസ്റ്റ് ആക്കരുത് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ ഇത് പറഞ്ഞുകൊണ്ട്. ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
0: Radio Macross 90.4 Time Check
2: 9 o'clock.
3: ഇന്നു ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂറ്റ് തിരുവല്ല.
4: ഹലോ, റേഡിയോ മാക് ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കരിയർ കോമ്പസിലൂടെ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് ജീവശാസ്ത്രവും AI കൈകോർക്കുമ്പോൾ ബയോ ഇൻഫോമാറ്റിക്സിന്റെ അനന്ത സാധ്യതകൾ എന്നതിനെ കുറിച്ചാണ്. ഈ വിഷയത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മാക് ഫാസ്റ്റ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലെ അസോസിയേറ്റ് പ്രൊഫസർ സ്റ്റീഫൻസ് ജെയിംസ് സാറാണ്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം.
5: ജീവശാസ്ത്രവും AI കൈകോർക്കുമ്പോൾ ബയോഇൻഫോമാറ്റിക്സിന്റെ അനന്ത സാധ്യതകൾ. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശാസ്ത്രലോകത്തെ അതിവേഗം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയെക്കുറിച്ചാണ്, ബയോ ഇൻഫോർമാറ്റിക്സ്. അതോടൊപ്പം ഇന്നത്തെ ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന AI എങ്ങനെ ജീവശാസ്ത്രവുമായി കൈകാർക്കുന്നു എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. നമുക്കൊരു ചെറിയ ചോദ്യത്തോട് തുടങ്ങാം. നമ്മുടെ ശരീരത്തിൽ എത്ര കോശങ്ങളുണ്ട്? ഏകദേശം 37 ട്രില്യൺ കോശങ്ങൾ. ഓരോ കോശങ്ങളിലും DNA എന്ന അത്ഭുതകരമായ വിവരശേഖരമുണ്ട്. ഒരു മനുഷ്യൻ DNAയിൽ വിവരങ്ങൾ പുസ്തകങ്ങളാക്കി അടിച്ചാൽ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വേണ്ടിവരും. ഇത്ര വലിയ വിവരങ്ങൾ എങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ എങ്ങനെ അനലൈസ് ചെയ്യും? അവിടെയാണ് ബയോളജിയും കമ്പ്യൂട്ടർ സയൻസും ഒന്നിക്കുന്നത്. അതിന്റെ ഫലമാണ് ബയോ ഇൻഫോർമാറ്റിക്സ്. അപ്പൊ ആ പേര് തന്നെ ബയോ ഇൻഫോർമാറ്റിക്സ് വെച്ച് എന്താണ് നമുക്ക് നോക്കാം. ലളിതമായി പറഞ്ഞാൽ, ജീവശാസ്ത്ര വിവരങ്ങൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ബയോ ഇൻഫോർമാറ്റിക്സ്. ഇത് മൂന്ന് മേഖലയുടെ സംഘമാണ്. ഒന്ന് ജീവശാസ്ത്രം, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ ഗണിതശാസ്ത്രവും മറ്റ് ശാസ്ത്ര ശാഖകളും. അതിനകത്ത് തന്നെ ഈ ജീവശാസ്ത്രത്തിൽ വരുന്ന എന്തൊക്കെയാ? DNA, ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, DNA, RNA, പ്രോട്ടീൻ എന്നിവയെക്കുറിച്ചുള്ള കോടിക്കണക്കിന് വിവരങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഈ വിവരങ്ങളെ മനുഷ്യർ മാത്രം വിശകലനം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടറുകളും അതിൻ്റെതായ പ്രത്യേക സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത്. ഈ ബയോ ഇൻഫോർമാറ്റിക്സ് തുടക്കം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്ന് DNAയുടെ ഘടന കണ്ടെത്തി, അല്ലെങ്കിൽ സ്ട്രക്ചർ കണ്ടെത്തി. പിന്നീട് 2003 ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ DNAയിലുള്ള ഓരോ തന്മാത്രയുടെയും അല്ലെങ്കിൽ ഓരോ മൊളിക്യൂളിൻ്റെയും മുഴുവൻ വിവരങ്ങളും വിജയകരമായി അനലൈസ് ചെയ്ത് കമ്പ്യൂട്ടറിനകത്ത് ശേഖരിക്കാനും അത് പഠിക്കാൻ നമുക്ക് സാധിച്ചു. മനുഷ്യ ജീനോമിൽ, അല്ലെങ്കിൽ ഈ DNA സ്ട്രക്ചറിൽ, ഏകദേശം 3 ബില്യൺ DNA അക്ഷരങ്ങൾ വായിച്ചെടുക്കാൻ ഈ പദ്ധതി ബയോഇൻഫോർമാറ്റിക്സിന്റെ വളർച്ചയ്ക്ക് വലിയൊരു പടിത്തിരിവായി. അത് ഇത്രയും വിവരങ്ങൾ ശേഖരിക്കുകയും അത് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു മാർഗങ്ങളൊന്നും പറ്റില്ല. അത് കമ്പ്യൂട്ടറിന് സഹായത്തോട് മാത്രമേ പറ്റത്തുള്ളൂ. ആ ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, 3 ബില്യൺ, അത് മില്യന്റെ മേളിൽ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ബയോഇൻഫോമാറ്റിക്സ് എങ്ങനെ അനലൈസ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മള് ഈ ഇപ്പം

കണ്ടെത്താൻ ഇന്ന് ബയോഇൻഫോർമാറ്റിക്സിന് സാധിക്കും. മറ്റൊന്നാണ് മരുന്ന് കണ്ടെത്തൽ. മരുന്ന് കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ, പണ്ട് ഒരു മരുന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വർഷങ്ങളെടുത്തിരുന്നു. ഒരു രോഗം കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ മരുന്ന് കണ്ടെത്താൻ എടുത്ത വർഷം എന്ന് പറയുന്നത് 30 വർഷമാണ് ഏകദേശം, അല്ലെങ്കിൽ അതിന് അടുപ്പിച്ചു വരും, മേളിലോട്ടോ താഴോട്ടോ 5 വർഷം കൂടെ ചിലപ്പോൾ കുറഞ്ഞിരിക്കാം, പക്ഷേ 25 മുതൽ 35 വർഷം വരെയാ. ഇന്ന് കമ്പ്യൂട്ടറുള്ള സഹായത്തോടെ ആയിരക്കണക്കിന് മോളിക്യൂൾസ് അനലൈസ് ചെയ്ത് ഏറ്റവും അനുയോജ്യം ഏതാണെന്ന് കൃത്യമായി കണ്ടെത്തിത്തരും. അത് നമുക്ക് 30 വർഷത്തിന് ശേഷം എടുക്കുന്ന സമയത്തെ വളരെ ചുരുക്കം സമയമായിട്ട് നമുക്ക് ചുരുക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ കോവിഡ്. കോവിഡ് കണ്ടെത്തിയതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ വാക്സിൻ നമുക്ക് പുറത്തിറങ്ങി. ഇപ്പം വാക്സിൻ ഉണ്ട്. അത് എന്തുമാത്രം സക്സസായി എന്നുള്ളത് പിന്നത്തെ ഒരു ചോദ്യമാണെങ്കിൽ കൂടിയും പണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നില്ല. പണ്ടെന്താ, ഒരു രോഗം കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റെ മരുന്ന് ലേക്ക് എത്തുന്നത്. ഇന്ന് ആ സമയം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് വ്യക്തിഗത ചികിത്സ, അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയും. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നോക്കുകയാണെങ്കിൽ, ഒരേ രോഗമുള്ള രണ്ടാളുകൾക്ക് രണ്ടാളുകളുടെ ശരീരഘടനയും അവരുടെ DNA സീക്വൻസും എല്ലാം വ്യത്യാസമാണ്. എങ്കിട്ട് കൂടിയും ഒരേ ചികിത്സാ രീതിയാണ് കൊടുക്കുന്നത്. പക്ഷേ ബയോഇൻഫോർമാറ്റിക്സിന്റെ വരവോടുകൂടി രണ്ടാളുകൾക്ക് വ്യത്യസ്ത ചികിത്സ തന്നെ സാധിക്കും. അതാണ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത്. അത് മെയിനായിട്ട് ജീനുകളെ അടിസ്ഥാനമാക്കി ചികിത്സ നൽകുന്നതുകൊണ്ടാണ്. കാരണം ഓരോ വ്യക്തിയുടെയും ജനിതക ഘടന വ്യത്യസ്തമായിരിക്കും. അത് വ്യത്യസ്തമായിരിക്കുന്നതുകൊണ്ട് തന്നെ ആ രോഗിയിലെ പ്രകടമായ വ്യത്യാസങ്ങളും, അല്ലെങ്കിൽ ആ അസുഖത്തിന് വരുന്ന തീവ്രതയും എല്ലാം മാറിക്കൊണ്ടിരിക്കും. അത് ആ ഘടന കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ അതിനനുസരിച്ച് നമുക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ. അതൊരു വലിയൊരു മേഖലയാണ് ബയോഇൻഫോർമാറ്റിക്സ്. മറ്റൊന്ന് കാർഷിക മേഖല. കാരണം ഞാൻ പറഞ്ഞത്, ഇപ്പം എല്ലാ ജീനിൻ്റെയും അല്ലെങ്കിൽ ജനിതക സ്ട്രക്ചറിൻ്റെയും ഫങ്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം. അത് ഏറ്റവും സക്സസ്ഫുള്ളായിട്ടുള്ള ട്രെയ്റ്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ മറ്റൊരു പ്ലാന്റിലേക്ക് കൊണ്ട് സംയോജിക്കാൻ കൃത്യമായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ്? നമുക്കിപ്പം ഹൈ ഈൽഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വിത്തുകൾ ലഭിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബയോടെക്നോളജിയും ബയോഇൻഫോർമാറ്റിക്സ്. ബയോടെക്നോളജിക്ക് ഒരുപാട് റോൾ അതിനകത്ത് പ്ലേ ചെയ്യാനുണ്ട്. അതുകൂടാതെ തന്നെ ബയോഇൻഫോർമാറ്റിക്സും ഉണ്ട്. ഇനി AI വരവ്, ഇപ്പം ലോകമുള്ള ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന AI കുറിച്ചാണ്. AI എന്നൊരു പുതിയ കാര്യമല്ല. വർഷങ്ങളായി ഡേറ്റകളിൽ നിന്ന് പഠിച്ച് തീരുമാനമെടുക്കാൻ എടുക്കുന്ന രീതിയാണ് AI ഏറ്റവും അടിസ്ഥാനം. AI എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇന്ന് ലഭിക്കുന്ന ജൈവ വിവരങ്ങൾ, ബയോളജിക്കൽ വിവരങ്ങൾ, അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പ്യൂട്ടർ കൊണ്ട് പോലും ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിലും വളരെ വലുതാണ് ഇന്ന് ഈ പറഞ്ഞ ഡേറ്റയുടെ വരവ്. അതിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? AI യൂസ് ചെയ്യുന്നു. ഇപ്പം AI അല്ലെങ്കിൽ AI എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബയോഇൻഫോർമാറ്റിക്സ് ഒന്നിക്കുമ്പോഴോ AI തന്നെ ജീവശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ബയോളജിയിൽ നിരവധി വിപ്ലവങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഒന്ന്, ജീൻ വിശകലനം. ഏത് ജീനുകളാണ് രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുള്ള AI കൃത്യമായിട്ട് കണ്ടെത്തുന്നു. ബയോഇൻഫോർമാറ്റിക്സിനകത്ത് കമ്പ്യൂട്ടർ ചെയ്തുകൊണ്ടിരുന്നത് പ്രോഗ്രാമർ ചെയ്യുന്നതാണെങ്കിൽ ഇന്ന് ആ പ്രോഗ്രാം ചെയ്യുന്നത് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിന്റെ ബുദ്ധി ഉപയോഗിച്ച് കൃത്യമായിട്ട് നമ്മളെക്കാട്ടിലും കമ്പ്യൂട്ടർ നമ്മളെക്കാട്ടും അനലൈസ് ചെയ്യാൻ പറ്റും. മച്ച് ഫാസ്റ്റർ, എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മറ്റൊരു ഫീൽഡാണ് AI സംയോജിപ്പിക്കുന്നതാണ് ക്യാൻസർ ഗവേഷണം. ട്യൂമറുകളുടെ, അത് ക്യാൻസറിന്റെ ജനിതക വിവരങ്ങൾ പഠിച്ച് രോഗത്തിന്റെ കൃത്യമായ പുരോഗതി പ്രവചിക്കാൻ ഇന്ന് AI സാധിക്കും. ഒരു ക്യാൻസറെ സംബന്ധിച്ചിടത്തോളം അതിന് പല സ്റ്റേജസ് ഉണ്ട്. Stage 1, Stage 2, പല ക്യാൻസറിന് പല സ്റ്റേജസ് ഉണ്ട്. ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് പോകാൻ കൃത്യമായ ജനിതക മാറ്റം ശരി സംഭവിക്കുന്നുണ്ട്. ഇത് ബയോഇൻഫോർമാറ്റിക്സ് വഴിയും AI വഴിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയും കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു മരുന്ന് കണ്ടെത്തലിനെ കുറിച്ച് പറഞ്ഞു. മരുന്ന് കണ്ടെത്തലാണെങ്കിലും ലക്ഷക്കണക്കിന് മോളിക്യൂൾസ് അനലൈസ് ചെയ്ത് വളരെ വേഗത്തിൽ മരുന്ന് കണ്ടെത്താൻ കൃത്യമായ പഠന രീതി ഇന്ന് AI കൊണ്ട് ബയോഇൻഫോർമാറ്റിക്സിലേക്കും കമ്പ്യൂട്ടർ സയൻസിലേക്കും അല്ലെങ്കിൽ ബയോളജിയിലേക്കും വന്നിട്ടുണ്ട്. മറ്റൊന്ന് രോഗപ്രവചനം. രോഗം വരുന്നതിന് മുൻപേ അപകട സാധ്യത കണ്ടെത്താൻ കഴിയും. അതൊരു വലിയ കാര്യമാണ്. എനിക്കൊരു 20 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകാൻ പോകുന്ന അസുഖത്തിനെ കുറിച്ച് കൃത്യമായ ധാരണ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനനുസരിച്ച് ജീവിതക്രമം മാറ്റിയെടുക്കാനും അതിനുവേണ്ട പ്രതിരോധ രീതികൾ മനസ്സിലാക്കിയെടുക്കാനും അതിനുവേണ്ട പ്രതിരോധ രീതികൾ അവലംബിക്കാനും എനിക്ക് സാധിക്കും. ഒരു അസുഖം വരുന്നത് തടയാനും അല്ലെങ്കിൽ അസുഖത്തിന് തീവ്രത കുറയ്ക്കാനും കൃത്യമായി സാധിക്കും. ഇന്നത്തെ കാലത്ത് ഏറ്റവും വേണ്ടത് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ പല അസുഖങ്ങൾക്ക് വരുന്നതും നമ്മൾ കണ്ടെത്തുന്നതും എപ്പോഴാണ്? വളരെ വൈകിയ. വളരെ വൈകി എത്തുമ്പോഴത്തേക്ക് എന്താ, നമുക്കിതിന് കൃത്യമായ രോഗ ചികിത്സ കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്നു. അതേസമയം ബയോഇൻഫോർമാറ്റിക്സ് വരുമ്പോഴോ AI വരുമ്പോഴത്തേക്കോ ഈ ജനിതക ഘടന നമ്മൾ അനലൈസ് ചെയ്താൽ
വളരെ മുൻകൂട്ടി തന്നെ അസുഖം വരുന്നതിന് വളരെ മുൻകൂട്ടി തന്നെ അസുഖം

0: വരാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യം വിവചിക്കാൻ ശ്രദ്ധിക്കും. അത് ഒരു ഷുഗറിനോ പ്രഷറിനോ കൊളസ്ട്രോളിന്റെ കാര്യം മാത്രമല്ല, ക്യാൻസറും പോലെയുള്ള മാരകമായ അസുഖങ്ങൾ പോലും കൃത്യമായി പ്രവചിക്കാൻ നമുക്ക് ഇന്ന് സാധിക്കും. അതാണ് AI ബയോഇൻഫോർമാറ്റിക്സിന്റെയും ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ ഈ ബയോഇൻഫോർമാറ്റിക്സ് അവസരങ്ങൾ നോക്കാം. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ബ്രെയിൻ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അപ്പൊ ഇന്ത്യയിൽ ബയോഇൻഫോർമാറ്റിക്സിനും ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും വലിയ സാധ്യതകളുണ്ട്. വലിയ വലിയ ബയോടെക്നോളജി കമ്പനികൾ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, വലിയ വലിയ ആശുപത്രികൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, പിന്നെ AI തന്നെ ഹെൽത്ത് കെയർ സ്റ്റാർട്ടപ്സ്, അത് ഉടൻ തന്നെ നമ്മൾ AI ഹെൽത്ത് കെയർ സ്റ്റാർട്ടപ്സ് വരാം. ഇതിനകത്ത് AI അല്ലെങ്കിൽ ബയോഇൻഫോർമാറ്റിക്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ വേണ്ടത് എന്താ? മെയിനായിട്ട് വേണ്ടത് കൃത്യമായ ബയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ബയോളജി പഠിക്കുക എന്നുള്ളതാണ്. കൂടാതെ പ്രോഗ്രാമിംഗ്, ഉദാഹരണത്തിന് പൈത്തൺ പ്രോഗ്രാമിംഗ്, R പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, മെഷീൻ ലേണിംഗ്, ഡേറ്റ അനാലിസിസ് തുടങ്ങിയ മേഖലകളാണ് വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ട. ആ മേഖലകൾ കംപ്ലീറ്റ് പ്രാവീണ്യം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഫീൽഡുകളെല്ലാം തന്നെ ഈ ബയോഇൻഫോർമാറ്റിക്സും അതു AI ഇൻക്ലൂഡ് ചെയ്ത ബയോഇൻഫോർമാറ്റിക്സും വളരെ നിസ്സാരമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അത് ഒരു വിദ്യാർത്ഥി തന്നെ ആ ഓട്ടോമാറ്റിക്കാണ് സ്കില്ല് നമ്മളിൽ തന്നെ അത് ഡെവലപ്പ് ചെയ്ത് വരും ഈ പറഞ്ഞ സയൻസ് എല്ലാം പഠിച്ചാൽ. ഇതിൻ്റെ ഭാവി എന്തായിരിക്കും? ഈ ഒരു നമ്മളെ ഭാവി നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ DNA പരിശോധിച്ച് ഏത് രോഗം വരാൻ സാധ്യതയുണ്ട്, ഏത് മരുന്ന് ഏറ്റവും ഫലപ്രദമാണ്, അത് ഞാൻ പറഞ്ഞ ഓരോ വ്യക്തിയുടെ കാര്യമാണ്. ഒരു ഒരു രോഗത്തിനുള്ള ചികിത്സയല്ല, വ്യക്തിക്കാണ് ചികിത്സ കൊടുക്കുന്നത്. ഏത് ജീവിതശൈലിയാണ് എനിക്ക് അനുയോജ്യം? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, വളരെ നേരത്തെ തന്നെ നമുക്ക് രോഗം വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്താൻ പറ്റും. അതുവഴി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ ജീവിതശൈലി അത് മാറ്റം വരുത്താൻ കൃത്യമായി നമുക്ക് സാധിക്കും. ഇത് കൃത്യമായി മുൻകൂട്ടി എടുക്കാൻ, ഇത് സയൻസ് ഫിക്ഷൻ ഒന്നുമല്ല, ഇത് വളരെ യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ജീവശാസ്ത്രവും കമ്പ്യൂട്ടർ സയൻസ് ഒരുമിച്ചപ്പോൾ ബയോഇൻഫോർമാറ്റിക്സ് ജനിച്ചു. ഈ ബയോഇൻഫോർമാറ്റിക്സും AIയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നിക്കുമ്പോഴോ ആരോഗ്യരംഗത്തും കാർഷിക രംഗത്തും മരുന്ന് വികസനത്തിലും പുതിയ പുതിയ സാധ്യതകൾ തുറക്കുന്നു. നാം ഓരോ കാലഘട്ടത്തിനെയും വാതിൽക്കൽ നിൽക്കുകയാണ്. മനുഷ്യ ശരീരത്തിലെ രഹസ്യങ്ങൾ തുറക്കാനും സഹായിക്കുന്ന ഈ സാങ്കേതിക വിദ്യകൾ ഭാവിയിൽ വളരെയധികം പ്രയോജനപ്പെടും. ജീവനെ മനസ്സിലാക്കിയാൽ ജീവശാസ്ത്രം മാത്രം പോരാ, ഈ കൃത്യമായ ഡേറ്റയെ മനസ്സിലാക്കുന്ന കൃത്രിമ ബുദ്ധിയും ഇതോടൊപ്പം തന്നെ ആവശ്യമാണെന്നാണ് എന്റെ ഒരു സന്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളത്. നന്ദി, നമസ്കാരം.
1: റേഡിയോ മാക്സ്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസ് ആണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്ന് കരിയർ കോമ്പസിലൂടെ കേട്ടത് ജീവശാസ്ത്രവും AIയും കൈകോർക്കുമ്പോൾ ബയോ ഇൻഫോർമാറ്റിക്സിന്റെ അനന്ത സാധ്യതകൾ എന്നതിനെ കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് മാക്സ്ഫാസ്റ്റ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലെ അസോസിയേറ്റ് പ്രൊഫസർ സ്റ്റീഫൻ ജെയിംസ് സാറാണ്. ഒരിക്കൽ കൂടി സാറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് കരിയർ കോമ്പസിൽ നിന്നും വിട പറയുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: 90.4 റേഡിയോ
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: Really?
1: മാത്രം നൽകാനായി എനിക്ക് മാത്രം കാണാനായി പ്രപഞ്ച ശില്പി ഘടന.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

അയ്യോ ആപത്താ, പാറണ്ട പാറണ്ടെന്ന് പറ, വള്ളി എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചെന്ന് പാറണ്ടെന്ന് പറ, പോ ഓടിപ്പോ.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ്, അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

90.4 Radio Macfast.

0: ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൈ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂറ്റ്, തിരുവല്ല.
4: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്,
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012 58 6661.
2: സീറോ ഡെലിവറി, എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

നമസ്കാരം. മധുരഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ആർജി അമൃത കാർത്തിക. ഇന്ന് മധുരഗീതങ്ങളിലൂടെ നമ്മൾ ജാനകി അമ്മയുടെ കുറച്ച് ഗാനങ്ങളിലൂടെയാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ജാനകിയമ്മയുടെ ഗാനങ്ങൾ അമ്മ അത് പാടുന്ന സമയത്ത് നമ്മളെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഫീലാണല്ലേ. സന്തോഷമാകട്ടെ, വിരഹമാകട്ടെ, ഒരു അമ്മയുടെ വാത്സല്യമാകട്ടെ, ഇനി പ്രണയമാകട്ടെ, എല്ലാ ഫീലിംഗ്സും ആ ഒരു ശബ്ദത്തിലൂടെ ഒരു വ്യക്തിത്വം നൽകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അല്ലേ. കേൾക്കാം മധുരഗീതങ്ങളിലൂടെ ജാനകിയമ്മയുടെ ഒരു ഗാനം.

കഥയിലെ കഥാപാത്രത്തിന്റെ പ്രായം, സ്വഭാവം, സാഹചര്യങ്ങൾ ഇവ കണക്കിലെടുത്ത് ശബ്ദം മാറ്റാനുള്ള അത്ഭുതകരമായ ഒരു കഴിവ് ജാനകിയമ്മയ്ക്കുണ്ടല്ലേ. അതുകൊണ്ടാണ് പല നടിമാർക്കും ജാനകിയമ്മയുടെ സ്വന്തം ശബ്ദമാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്നത്. മധുരഗീതങ്ങളിലൂടെ ജാനകിയമ്മയുടെ അടുത്തൊരു ഗാനം നമുക്ക് ആസ്വദിക്കാം.

ജാനകിയമ്മയുടെ പാട്ടുകളിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഉച്ചാരണത്തിലെ അസാധാരണമായ ഒരു വ്യക്തതയെക്കുറിച്ചാണ്. മലയാളം മാതൃഭാഷയല്ലെങ്കിലും ഓരോ വാക്കും അതിന്റെ ഭംഗിയും അർത്ഥവും നഷ്ടപ്പെടാതെ ഉച്ചരിക്കുന്ന ആ ഒരു രീതിയാണ് ജാനകിയമ്മ മലയാളികളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയത് എന്ന് നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും. ശരിയല്ലേ?

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജെ അമൃത കാർത്തിക. മൃദുത്വവും ശക്തിയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ശബ്ദം, ഒരു നിമിഷം വളരെ നേർത്തും സ്നേഹം നിറഞ്ഞും തോന്നുന്ന ശബ്ദം, അടുത്ത നിമിഷം അതിശക്തമായ വികാര പ്രകടനമായി അത് മാറും. ഈ നിയന്ത്രണമാണ് ജാനകിയമ്മയുടെ ശബ്ദത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കേൾക്കാം ജാനകിയമ്മയുടെ മറ്റൊരു മനോഹരമായ ഗാനം.

അമ്മയമ്മയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, ഓരോ പാട്ടിനും പുതുമ നൽകുന്ന അവതരണം. ഒരേ രീതിയിൽ പാടാതെ ഓരോ ഗാനത്തിനും അതിന്റെ ഭാവത്തിന് അനുയോജ്യമായ അവതരണം നൽകുന്നുണ്ടായിരുന്നു. അതിനാൽ ജാനകി അമ്മയുടെ ഗാനങ്ങളിൽ ആവർത്തനത്തിന്റെ തോന്നൽ നമുക്ക് വളരെ കുറവായിട്ട് തന്നെ ഫീൽ ചെയ്യും.

സ്വരങ്ങളിലെ മാധുര്യം, അതിങ്ങനെ ഉയർന്നും താഴ്ന്നും ഒക്കെ നിൽക്കുന്നത് വളരെ വളരെ ഭംഗിയായിട്ട് നമുക്ക് തോന്നും അല്ലെ. ശബ്ദത്തിന്റെ ഉയരത്തിലും താഴ്ചയിലും ഒരുപോലെ മൃദുത്വവും വ്യക്തതയും നിലനിർത്താൻ എസ് ജാനകി എന്ന അതുല്യ ഗായികയ്ക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് ജാനകിയമ്മയുടെ ആലാപനം എല്ലായ്പ്പോഴും സ്വാഭാവികമായി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്.

ആർജി അമൃത കാർത്തികയോടൊപ്പം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതങ്ങൾ. സൂക്ഷ്മമായ അലങ്കാരങ്ങൾ പോലും അനായാസം അവതരിപ്പിക്കുന്ന ശൈലി, സ്വരവ്യതിയാനങ്ങൾ ഒന്നും തന്നെ അതിരുകടക്കാതെ ഗാനത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് ജാനകിയമ്മ പാട്ടുകൾ പാടിയിരുന്നത്. അതാണ് ജാനകിയമ്മയുടെ ശാസ്ത്രീയ അടിത്തറയുടെ തെളിവ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. എത്ര ഗാനങ്ങൾ കേട്ടാലും നമുക്ക് മതിയാവില്ലല്ലേ, കാരണം ജാനകിയമ്മയുടെ ശബ്ദം എന്ന് പറയുന്നത് അത്രത്തോളം നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട്.

ഇന്ത്യയിലെ നിരവധി ഭാഷകളിൽ എസ് ജാനകി പാടിയിട്ടും ഓരോ ഭാഷയുടെയും സംസ്കാരവും ഭാവവും ഉൾക്കൊണ്ടാണ് ജാനകിയമ്മ ആ ഗാനം ആലപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഷകളിലുമുള്ള ശ്രോതാക്കൾക്കും ജാനകിയമ്മ പ്രിയങ്കരിയായി. നമ്മൾ ഒരു കാലഘട്ടം എടുത്താൽ നമുക്കറിയാം, ഇപ്പൊ എത്രയോ വർഷക്കാലമായല്ലേ ആ ഒരു ശബ്ദം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. പക്ഷെ ഇന്നും ഈ ഒരു തലമുറയും ജാനകിയമ്മയുടെ ശബ്ദത്തെ അത്രത്തോളം ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം അതാണ് ജാനകിയമ്മയുടെ പാട്ടുകളിലെ ആ ഒരു മാജിക് എന്ന് പറയുന്നത്.

നമുക്ക് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. രസകരമല്ല, ഒരു പ്രത്യേകത എന്ന് തന്നെ പറയാം. ജനകീയയുടെ ഗാനങ്ങൾ കേൾക്കുന്നവർക്ക് അത് നേരിട്ട് അവരോട് സംസാരിക്കുന്നത് പോലുള്ള ഒരു ആലാപനം നമുക്ക് ഫീൽ ചെയ്യും. ജനകീയയുടെ ശബ്ദത്തില് ഒരു ആത്മീയ അടുപ്പമുണ്ട്. ജനകീയ പാടുമ്പോൾ അതൊരു വലിയ വേദിയിൽ നിന്നല്ല, നമ്മുടെ അടുത്തിരുന്ന് പാടുന്നത് പോലെ ഒരു അനുഭവമാണല്ലേ പലർക്കും നൽകുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ?

ജാനകി അമ്മയുടെ ഒരുപാട് ഗാനങ്ങളിലൂടെ നമ്മൾ പോയി. നമുക്കറിയാം ഇനിയും ഇനിയും ഒരുപാട് ഗാനങ്ങൾ ജാനകി അമ്മയുടേതായിട്ട് ഇങ്ങനെ ഒഴുകുകയാണല്ലേ. കാലം മാറിയിട്ടും മങ്ങാത്ത ശബ്ദമുദ്ര, തലമുറകൾ മാറിയിട്ടും ജാനകി അമ്മയുടെ ശബ്ദത്തിന് ഇന്നും ആ ഒരു പുതുമയുണ്ട്. സാങ്കേതിക വിദ്യ കുറവായിരുന്ന കാലത്തു പോലും ശബ്ദത്തിന്റെ ഗുണമേന്മയും വികാര സമ്പന്നതയും ജാനകി അമ്മയുടെ ഗാനങ്ങൾ ഇന്നും അതേ ആസ്വാദനത്തോടെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇന്ന് ഇത്രയും ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് മധുരഗീതങ്ങളിൽ നിന്ന് യാത്രയാവുകയാണ് ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

90.4 റേഡിയോ മാക്ഫാസ്റ്റ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.